غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم.

0: بل أولئك هم الظالمون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. സൂറത്തു ഹജ്ജിന്റെ 26 മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഖാരി അഹമ്മദ് അൽ അജ്മി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറത്തു നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിലും സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലും നാം കേൾക്കുന്നു.

0: حق قدره والأرض جميعا قبضته يوم القيامة
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും

0: ഇതാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളെ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നിവയിലെ ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

ألف لام

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നീ അധ്യായങ്ങളിലെ പാരായണം നിർവഹിച്ചത് ബഹുമാന്യനായ അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ

0: ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഗാശിയ ആണ്. സൂറത്തുൽ ഗാശിയ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് അമുഖമായി പറയുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം. ഹൽ അത്താക്ക, അവിടെ ഹൽ അ രണ്ടും രണ്ടക്ഷരമായിട്ട് തന്നെ ശരിക്കും ഉച്ചരിക്കണം. ഹല്ലത്താക്ക എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലത്താക്ക അല്ല, ഹൽ അത്താക്ക. ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമ, തൻവീന് ശേഷം യാ ആണ്. ഇദ്ഗാം ബിഗുന്ന വുജൂഹുൻ യൗമ ഇദിൻ ഖാശ്, പിന്നെ യൗമ ഇദിൻ ഖ, അവിടെ ഇൽഹാറുമാണ്, ഒട്ടും പണിക്കേണ്ടതില്ല. പിന്നെ ആമിലത്തുൻ നാസിബ, ഇദ്ഗാമയാണ്, ഇദ്ഗാം ബിഗുന്ന. തസ്ല, തസ്ല എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, തസ്ല ത സ്വലാണ്, അത് ത്വസ്ല എന്നാകരുത്, ത്വസ്ല തെസ്ലേൻ ത തസ്ല. നാറൻ ഹാമിയ, വീണ്ടും ഇലഹാറാണ്, തെൻവിന് ശേഷം ഹാ. തുസ്ക മിൻ ഐനിൻ, ഇലഹാർ ഐനിൻ ആനിയ, വീണ്ടും ഇലഹാർ, രണ്ട് ഇലഹാർ അതിലുണ്ട്. കൃത്യമായി ഊന്നത്തില്ലാതെയാണ് ഉച്ചരിച്ചാൽ മതി. മിൻ ഐനിൻ ആനിയ. ലൈസലഹും ത്വാമുൻ ഇല്ല, അതും തെൻവിന് ശേഷം ഹംസയാണ്. പിന്നെ മിൻ വരി ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. ലാ യുസ്മിനു വലാ യുഗനി മിൻ ജോ, മിൻ ജോ ഇഖ്ഫ ആണ്, നല്ല ഉന്നത്തോടു കൂടി മണിച്ചുകൊണ്ട് ഓതുക. പിന്നെ വുജൂഹുൻ യൗമഇദിൻ, അതും ഇദ്ഗാം, ഇദ്ഗാം ബിഗുന്ന. യൗമഇദിന്ന, അതും അങ്ങനെ തന്നെ, തെൻവിന് ശേഷം നൂനാണ്. ിയ ഫി ജന്നത്തിൻ ആ, ജന്നത്തിൻ ആ, തെന്നുവിന് ശേഷം അയിനാണ് ഇൽഹാർ. ലാ തസ്മഉ ഫീഹ ലാഗിയ ഫീഹ അയിനുൻ ജ ഇഖ്ഫ ആണ്, നല്ലോണം മണിക്കണം. സുറുറും മർഫു ഇദ്ഗാം ബിഗുന്ന, സുറുറു തെന്നുവിന് ശേഷം മീം, സുറുറുമ്മ, ആ മീം ഇരട്ടിപ്പിച്ച് ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. വാക്കുബാബും വാക്കുവാബും മ, അതും അങ്ങനെ തന്നെ, അഖ്വാകും അഖ്വാബും മൗളുഅ, തൻവിന് ശേഷം മീം. വനമാലിക് മസ്ഫൂഫ സറാബിയു മബ്സൂസ അഫലാ യൻളുറൂന, നൂനുസാക്കിനു ശേഷം ലാ ആണ്, ഇഫ ശരിക്ക് മണിച്ചുച്ചരിക്കുക ഉന്നത്തോടുകൂടി. പിന്നെ വലസ്സമാഇ മദ്, മദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടേണ്ടതാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത് വൈലൽ അർളി കൈഫ സുദ്ധിയത്ത് ഫദക്കിർ, ഫദക്കിർ അവിടെ തഫ്ഹീം പാടില്ല, രായിട്ട് ഉച്ചരിക്കുക. തർക്കീക്ക് ഇന്നമാ മദ് മുംഫസിൽ അൻത, നൂനുസാക്കിന് ശേഷം ത, ഇഖ്ഫ. ലൈസ അലൈഹിം അലൈഹിം ബി, ചെറിയ ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. സൈത്യർ, അതും അങ്ങനെ തന്നെ, ഇഖ് റാ രായിട്ട് ഉച്ചരിക്കുക. മൻ തവല്ല, മൻ തവല്ല فَيُعَذِّبُهُ اللَّهُ الْعَذَابَ الْأَكْبَرَ إِنَّ إِلَيْنَا إِيَابَهُمْ مَدُّ مُنْفَصِلٌ ثُمَّ إِنَّ عَلَيْنَا حِسَابَهُمْ قَوَادَام
3: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
4: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
3: بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ
4: بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ

0: نصيبه
1: عين أنور نقبر عين
0: عاملة ناصبة
1: نا اللهم منكنا شد الله

0: لسعيها راضية
1: لسعيها راضية
0: في جنة عالية
1: في جنة

0: مرفوعة.
1: فيها سرر مرفوعة
0: وأكواب موضوعة.

0: حِسَابَهُمْ
1: ثُمَّ إِنَّ عَلَيْنَا حِسَابَهُمْ.
0: അല്ലാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ഗാസിയയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ ഈ ക്ലാസ്സിലൂടെ നമ്മെ തെരിയപ്പെടുത്തിയത്.
3: نور أضل على الحياة رحيما.
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
7: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 44 മുതൽ 47 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: أصحاب السبت
1: وكان أمر الله مفعولا
0: وكان أمر الله مفعولا
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: كأنهم حمر مستنفرة فرت من قسورة.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാര്യവുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 123 മുതൽ 138 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ആദിൽ റയ്യാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 6. വയസ്തഅജിലൂനക,
2: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യിഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്, മാതൃകാശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദൂ മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.
1: വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി.

0: നബിയെ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആയത്തുൻ, ഒരു ദൃഷ്ടാന്തവും, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, ഇന്നമ അൻത, നിശ്ചയമായും നീ, മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം, വലികുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്, ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കിൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷയ്ക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടെ ഒന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിന്. കുല്ലു ഉൻത, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബ്, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീർ, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
3: عالم الغيب والشهادة الكبير المتعال.
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരുപോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
3: സവാഉൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്.

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതെ, ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും

0: വൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവരുത്തുന്നതെന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നുള്ളതിന് മതിയായ തെളിവത്രേ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
1: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാത്തോർക്കുക.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസ് പാരായണം നിർവഹിച്ചത്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി.

0: അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ

മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി രണ്ട് ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന الصാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമു വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഇരൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ
ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم ان نون شد വന്നു മണിക്കണം ان لهم اجرا حسنا اجرا حسنا راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ان لهم اجرا حسنا. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല. ബസൻ ഷദീദമില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 451-ാമത്തെ പേജ്, പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 451-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ഖുറാഫി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ്, 8 മുതൽ 17 വരെ വചനങ്ങൾ.
4: أعوذ بالله من الشيطان

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരു മണിക്കൂർ സമയം കേൾക്കുന്നതിന് ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തു നിസാഇലെ 15 ആയത്ത് മുതൽ 141 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ഇന്ന് ഹൃദയവസന്തത്തിൽ അവതരിപ്പിക്കുന്നത്. അവതരണം ടി കെ നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 82, 83 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഏകദേശം ഒരു 6 ആയത്തുകളിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരലോകമുണ്ട് എന്നതിന് തെളിവായി അള്ളാഹു വിശദീകരിക്കുന്ന ചില തെളിവുകളുമാണ് നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യനെ ഒരു നുതുഫയിൽ നിന്ന് ബീജഗണ

ത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത് ഒരു തെളിവായി ഖുർആൻ വിശദീകരിക്കുന്നു. ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന അതീവ ഗൗരവമുള്ള ഒരു ചോദ്യം 81-ാമത്തായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അവയെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിലൂടെ ഈ ആയത്തുകൾ കഴിഞ്ഞ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം മാത്രം മതി പരലോകം മനുഷ്യന് ബോധ്യപ്പെടാൻ. ഭൂമി എന്നത് റബ്ബിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ്. ഭൂമിയെപ്പോലെ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളും അതിലേറെ കോടാനക്കോടി നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശലോകങ്ങൾ ഏറ്റവും കഴിവുള്ള എന്തിനും സാധിക്കുന്ന ഏതും ചെയ്യാൻ പറ്റുന്ന ഒരു മഹാനായ സൃഷ്ടികർത്താവിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശഭൂമികളിലെ ഓരോ ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും ഓരോ സൂക്ഷ്മതലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ചെറിയ സൃഷ്ടിയെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാലും ഏതു വലിയ സൃഷ്ടിയെ ഒന്ന് പഠിക്കുമ്പോഴും ഒരു മഹാനായ സൃഷ്ടികർത്താവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു നിങ്ങളെ ഒരിക്കൽ കൂടി ഉണ്ടാക്കും. വിചാരണയുടെ നാളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 82-ാമത്തെ ആയത്തിൽ ആരംഭിക്കുന്നത് ഇന്നമ അംറുഹു ഇദാ അറാദ ശൈആ. ഇന്നമ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇന്നമ നൂനിന് ശദ്ദുണ്ട്. ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

ഫയകൂൻ. ഇന്നമാ എന്ന് മണിച്ചു ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ രണ്ട് മദ്ദുകൾ വരുന്നുണ്ട്. ഇന്നമാ എന്നതിന് ശേഷം ഒരു മദ്ദുണ്ട്, ആ ഇന്നമാ എന്നോതുന്നിടത്തൊരു മദ്ദുണ്ട്, ഇതാ എന്നുള്ളിടത്തും ഒരു മദ്ദുണ്ട്, അഥവാ നീട്ടി ഓതണം. ഇവിടെ നമുക്ക് നീട്ടാതെ വേണമെങ്കിലും സാധാരണ നീട്ടുന്ന ഒരു ദീർഘം വരുമ്പോൾ നീട്ടുന്ന മദ്ദ് തൊബിഐ അസ്ലി, രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം നീട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്കിത് നീട്ടി ഓതാം. മദ്ദുൽ ജായിസ് എന്നുകൂടെ ഇതിനെ പറയും. അതായത് മാ എന്നതിലെ ദീർഘത്തിൻ്റെ അലിഫിന് ശേഷം അ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. എന്നാൽ അലിഫ് വന്നത് ഇന്നമാ എന്ന ഒരു വാക്കിലും ഹംസ വന്നത് ആ എന്ന അക്ഷരം വന്നത് അമ്രുഹു എന്ന രണ്ടാമത്തെ വാക്കിലുമാണ്. അലിഫും അതിനുശേഷം ആ അല്ലെങ്കിൽ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ ഹംസ ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോഴാണ് നീട്ടി ഓതേണ്ടത്. എന്നാൽ ഇത് രണ്ടും രണ്ട് വാക്കുകളിലായി വന്നാൽ മദ് മുഫസിലാണ്, നമുക്ക് നീട്ടാതെയും ഓതാവുന്നതാണ്. അതേ നിയമം തന്നെയാണ് ഇദാ അറാദ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ നമുക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ അങ്ങനെ നീട്ടിപ്പാരായണം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ തൊബിഅയായ സാധാരണ ഒരു ദീർഘത്തോടുകൂടി അത് അങ്ങനെയും ഓതാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആൻ ഐ യഖൂല ല അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ഷൈഅൻ എന്നുള്ളിടത്ത് ആ തൻവീന് വ്യക്തമാകണം, ഷൈഅൻ അ അങ്ങനെ തന്നെ ഓതണം. എന്നാൽ അതിന് ശേഷമുള്ളത് അൻ യഖൂലു എന്ന് പാരായണം ചെയ്യുന്നത് ശരിയല്ല, മറിച്ച് ഓതേണ്ടത് ഐ യഖൂല ലഹു ഐ യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ ഫയകൂൻ അല്ല, കുൻ ഫയകൂൻ ൂൻ. അത് ശ്രദ്ധിച്ചു ഓതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അതാണ് ഓത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആശയം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഇന്നമാ അംറുഹു, ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം എന്ന ആശയമാണ് ലഭിക്കുക. അംറുഹു അള്ളാഹുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. അപ്പം ഇന്നമാ അംറുഹു തീർച്ചയായും അള്ളാഹുവിൻ്റെ കാര്യം ഇത് മാത്രമാണ്. ഏത്? ഇനി പറയാൻ പോകുന്ന സംഗതി ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ. ഇദാ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഇദാ ജാ വന്നാൽ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇദാ ജാ വന്നാൽ നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇദാ അറാദ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഷൈഅൻ ഒരു കാര്യം, അൻ യഖൂല അതിനോട് പറയുകയാണ്, പറയും, ലഹു അതിനോട്, കുൻ ഉണ്ടാകെ, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകൂ എന്നതിനോട് പറയുന്നു, ഫയക്കുൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. എങ്ങനെയാണ് മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അള്ളാഹു പുനർജീവിപ്പിക്കുക? എങ്ങനെ അള്ളാഹു സ്വർഗം ഉണ്ടാക്കുക? അള്ളാഹു എങ്ങനെയാണ് ഇത്രയും വലിയ നരകമുണ്ടാക്കുക? അള്ളാഹു എങ്ങനെയാണ് ഇത്രയും വലിയ സൃഷ്ടികളെ സംവിധാനിക്കുക? അള്ളാഹുവിന് ഇത്രേ വേണ്ടുള്ളൂ, കുൻ ഫയക്കൂൻ, ഉണ്ടാകൂ എന്ന് പറയുന്നു, ഫയക്കൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നമാ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു അതിനോട് പറയും, പറയുകയാണ്. എന്താണ് പറയുന്നത്? കുൻ ഉണ്ടാവുക, ഫയകൂൻ അപ്പോൾ അതുണ്ടാവും. പടച്ചു നമ്പുരാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയൽ മാത്രം മതി അള്ളാഹുവിന്, അപ്പോൾ അതുണ്ടാകും. അള്ളാഹു അതിനു മാത്രം കഴിവുള്ള
മഹാനായ ശക്തിയാണ്. അത്രയധികം കഴിവുള്ള സൃഷ്ടികർത്താവാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു വസ്ത്രം തയ്ക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ, വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിലും ഒരല്പസമയം വേണം. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നാട്ടിലൊരു പാലം പണിതു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയമെടുത്തൊരു വീടുപണി നടന്നാൽ നമ്മളത് വലിയ അത്ഭുതത്തോടുകൂടി പറയും. കുറച്ചു സമയത്തിനകത്ത് വലിയ ഒരു കെട്ടിടം പണിതാൽ അതൊരു വലിയ സംഭവമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങൾ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടൂ, അള്ളാഹു ഉദ്ദേശിച്ച സംഗതി ഉണ്ടാകും. നമുക്കൊരു പിന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും മുദ്നിബുൻ, നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്, പാപികളാണ്, ഇല്ലാ മൻ ആഫൈതു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തവനൊഴികെ, ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടുക, അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, വകുല്ലുക്കും ഫഖീർ, നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്, ഇല്ലാമൻ അഗ്നൈതു, ഞാൻ നിരാശ്രയനാക്കിയവരൊഴികെ, ഇന്നി ജവാദും മാജിദും വാജിദ്, ഞാൻ ഔദാര്യവാനാണ്, എല്ലാവർക്കും നൽകുന്നവനും എല്ലാവരെയും സഹായിക്കുന്നവനും മഹത്വമുള്ള ഉടയവനുമാണ്, അഫ്അലു മാ അശാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നു, അഥവാ ഈ കലാമുൻ, എൻ്റെ നൽകൽ അതൊരു ഒരു വാക്കാണ്, വഅദാബി കലാമുൻ, എൻ്റെ ശിക്ഷയും ഒരു വാചകം മാത്രമാണ്, ഇൻ അറത്തു ഷൈഅൻ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫഇന്നമാ അഖൂലു ലഹു, അതിനോട് പറയൽ മാത്രമാണ് വേണ്ടത്, കുൻ, ഉണ്ടാവുക, ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ഇങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ റബ്ബിന് കുറേ അധികം പണികളും അധ്വാനവും ഒന്നും ആവശ്യമില്ല, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ, ഫസുബ്ഹാന, പരിശുദ്ധനാകുന്നു, അല്ലദി, ഒരുത്തൻ, ആരാണ് അത്, ബിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു, മലക്കൂത്ത്, ആധിപത്യം, അധികാരം, കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, വഇലൈഹി, അവനിലേക്കാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒരു തവണ വാക്കുകളുടെ അർത്ഥം പറയാം, ഫസുബഹാന, പരിശുദ്ധനാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അല്ലദി, ഒരാൾ, ബിയദിഹി, അവൻ്റെ കൈകളിലാണ്, ആരുടെ കയ്യിലാണോ, മലക്കൂത്ത്, കുല്ലി ഷൈഇൻ, മലക്കൂത്ത്, ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യവും ഉടമസ്ഥതയും ആരുടെ കയ്യിലാണോ, അവൻ എത്ര പരിശുദ്ധൻ, വ ഇലൈഹി, അവനിലേക്കാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാറ്റിൻ്റെയും പിന്നെ ഉടമസ്ഥത, ആധിപത്യമുള്ളത്, എല്ലാറ്റിൻ്റെയും മലക്കൂത്ത്, അത് റബ്ബിൻ്റെ കൈകളിലാണ്, എല്ലാവരും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്, ആ റബ്ബ് പരിശുദ്ധനാണ്, അവനെ നമ്മൾ പ്രകീർത്തിക്കണം, അവനെ നമ്മൾ വാഴ്ത്തണം. അതാണ് തബാറക്കല്ലദി ബിയദിഹിൽ മലക് മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻ്റെ കരങ്ങളിൽ ആധിപത്യമുടയവനായ അള്ളാഹു, അവൻ എത്ര അനുഗ്രഹീതനാണ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു മുൽക്കിലെ ആദ്യത്തായത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുഅൻഹു വിശദീകരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖുംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് നമസ്കരിച്ചു, ദാത ലൈലത്തിൻ ഒരു രാത്രി,
ഫഖറഅ അസ്സബഅ ത്വാല ഫീ സബഇ റകഅത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 റകഅത്താണ് നമസ്കരിച്ചത്. അതിൽ പ്രവാചകൻ ഓതിയത് സുദീർഘമായ സൂറത്തുകളാണ്. അതിൻ്റെ വിശദമായ വേറൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നിലെ നബി ബക്കറ ഓതി, അടുത്ത റക്കായത്തിൽ ആല ഇമ്രാൻ ഓതി, അടുത്തൊരു ബക്കറ റക്കായത്തിൽ സൂറത്ത് നിസാ ഓതി, ഒരു റക്കായത്തിലാണ് ഓതുന്നത്. അത്ര സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു. വഖാന ഇദാ റഫഅ റഅ്സഹു മിനർ റുകൂഉ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കും. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി ദിൽ മലകൂതി വൽ ജബറൂതി വൽ കിബിരിയായി വൽ അദമ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ആരാണ് അല്ലാഹു? ദിൽ മലകൂത്, എല്ലാ അധികാരങ്ങളുമുള്ളവൻ. വൽ ജബറൂത്ത്, എല്ലാധിപത്യങ്ങളുടെയും ഉടമ. വൽ കിബിരിയാ, എല്ലാ അഹങ്കാരങ്ങളുടെയും ഉടമ. വൽ അദമ, എല്ലാ മഹത്വങ്ങളുടെയും ഉടമ. എല്ലാ മഹത്വങ്ങളും ആധിപത്യവും അധികാരവും അഹങ്കാരവും എല്ലാം ഉള്ള അല്ലാഹു അവനാകുന്നു സർവസ്തുതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ റുകൂഇൽ സുബ്ഹാനല്ലദി ദിൽ മലകൂതി വൽ ജബറൂതി വൽ കിബിരിയാഇ വൽ അളമ എന്ന് ഈ ആയത്തിൻ്റെ അതേ ആശയം വരുന്ന രൂപത്തിൽ റുകൂഇലെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെ, ഭൂമികളുടെ, മനുഷ്യാത്മാക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അധികാരവും ആധിപത്യവും റബ്ബിൻ്റെ കൈകളിൽ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസവുമായി മാറിത്തീരുകയും ചെയ്യും. അതോടൊപ്പം ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത് വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. കഴിഞ്ഞ കുറേയധികം ക്ലാസുകളിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയതുപോലെ 83 ആയത്തുകൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാസീനിനെ, ഈ ആയത്ത് സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്ത് യാസീനിനെ വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും, മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച്, യാസീൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്നാൽ അവയെല്ലാം മൗളുആത്തുകളോ നിർമ്മിതങ്ങളായ ഹദീസുകളോ ദുർബലങ്ങളായ ഹദീസുകളോ ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പല വിധ ബിദഅത്തുകളിലും അബദ്ധങ്ങളിലും ചെന്ന് അകപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സാഹിബു യാസീൻ ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത് ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ച് രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത മഹാനായ ഒരു വ്യക്തിയുടെ ചരിത്രം, അത് ദഅവാരംഗത്ത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. ആ ആയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭാഗമുണ്ടാകും. അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിലാളുകളെക്കുറിച്ചും നരകത്തിലാളുകളെക്കുറിച്ചും ഒക്കെ അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോന്നു. ഏറ്റവും അവസാനം റബ്ബിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളിലൂടെയാണ്, 2 ആയത്തുകളിലൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരവലംബമായി ഒരു ലളിതമായ പഠനത്തിന് നമുക്ക് ഈ സൂറത്തിനെ വിധേയമാക്കാവുന്നതാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപകമായി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഖുർആൻ പഠന സംരംഭങ്ങളെ
ഒരധ്യാപകൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ തഫ്സീറുകൾ പിന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഓരോ എപ്പിസോഡുകളിലും നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തജ്വീദ് പഠനം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. തപ്പിത്തടഞ്ഞ് അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അയാൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓത്ത് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിച്ച് ഏറ്റവും ഭംഗിയായി അതിൻ്റെ തനതായ രൂപത്തിലുള്ള പാരായണത്തിന് തന്നെയാണ് അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തവണ കൂടി ഈ രണ്ട് ആയത്തുകളുടെയും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. അയ്യ കുരലഹു, അതിനോട് പറയും. കുൻ, ഉണ്ടാവുക. ഫയക്കൂൻ, അപ്പോൾ അതുണ്ടാകും. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുക മാത്രമാണ് അള്ളാഹുവിന് ചെയ്യാനുള്ളത്. ഫയക്കൂനു, അപ്പോൾ അതുണ്ടാകും. ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫസുബ്ഹാന, എത്ര പരിശുദ്ധനാണ് അല്ലദി, ഒരുതൻ. ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു മലക്കൂത്തു അധികാരം, ആധിപത്യം. കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. വ ഇലൈഹി, അവനിലേക്കാകുന്നു തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയവസന്തത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കജയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ. പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമ്മാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി, സൂറ റഅദിലെ 32 മുതൽ 35 കൂടിയ വചനങ്ങളാണ് വിശദീകരിക്കുന്നത്.
2: വചനം 32.
3: വലഖദ്, തീർച്ചയായും ഉണ്ട്. ഇസ്തുഹ്സിഅ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ബിറുസുലിൻ, പല റസൂലുകളെ പറ്റിയും. മിൻ ഖബ്ലിക, നിനക്കു മുമ്പ്. ഫഅംലൈതു, എന്നിട്ടും നാം താമസം നൽകി, പിന്തിച്ചു കൊടുത്തു, അയവു നൽകി. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. തുമ്മ, പിന്നീട്, പിന്നെ. അഖൽതുഹും, അവരെ ഞാൻ പിടിച്ചു. ഫകൈഫ, അപ്പോൾ എങ്ങനെ. കാന, ആയിരുന്നു, ഉണ്ടായി. ഇഖാബ്, എൻ്റെ ശിക്ഷാ നടപടി, പ്രതികാര നടപടി.

0: തീർച്ചയായും നിന്റെ മുമ്പ് പല റസൂലുകളെക്കുറിച്ചും പരിഹസിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ അവിശ്വസിച്ചവർക്ക് താമസം നൽകി അയച്ചുവിട്ടു. പിന്നെ ഞാൻ അവരെ പിടിച്ചു ശിക്ഷിച്ചു. അപ്പോൾ എന്റെ ശിക്ഷാ നടപടി എങ്ങനെയായിരുന്നു? അഥവാ അത് കുറിക്കുകൊണ്ടില്ലേ?
1: വചനം 33.
2: അഫമൻ, അപ്പോൾ യാതൊരുവനോ? ഹുവ, അവൻ. ഖായിമുൻ, നിലകൊള്ളുന്നവനാണ്. അലാ കുല്ലി നഫ്സിൻ, എല്ലാ വ്യക്തിയുടെ മേലും, ദേഹത്തിൻ്റെ, ആളുടെ, ആത്മാവിൻ്റെ മേലും. ബിമാ കസബത്, അതു സമ്പാദിച്ചതിനെപ്പറ്റി. വജഅലു, അവർ ആക്കിയിരിക്കുന്നു. ലില്ലാഹി, അല്ലാഹുവിന്. ശുറകാ, പങ്കാളികളെ. ഖുൽ, പറയുക. സമ്മൂഹും, നിങ്ങൾ അവരെ പേരു പറയുവിൻ. നിർണയിച്ചു വിവരിച്ചു തരുക. അം തുനബ്ബിഊനഹു, അതല്ല നിങ്ങൾ അവന് വിവരം അറിയിക്കുന്നോ, പറഞ്ഞു കൊടുക്കുന്നോ. ബിമാ ലാ യഅലം, അവൻ അറിയാത്തതിനെപ്പറ്റി. ഫിൽ അർദി, ഭൂമിയിൽ. അം ബിലാഹിരിൻ, അല്ലെങ്കിൽ വല്ല ബാഹ്യമായതു മൂലമാണോ. മിനൽ ഖൗലി, വാക്കിൽ നിന്നുള്ള. ബൽ, പക്ഷേ. എന്നാൽ. സുയ്യിന, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. മക്റുഹും, അവരുടെ തന്ത്രം, കുതന്ത്രം, ഉപായം. വസുദ്ദു, അവർ തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, തട്ടിവിടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അനിസബീലി, മാർഗത്തിൽ നിന്ന്. വമൻ, ആരെ, ഏതൊരുവന്. യുദ്ലിലി, വഴിപിഴവിലാക്കുന്നുവോ. അല്ലാഹു, അല്ലാഹു. ഫമാലഹു, എന്നാൽ അവനില്ല. മിൻഹാദിൻ, ഒരു വഴി ചേർക്കുന്നവനും വഴികാട്ടിയും.

0: അപ്പോൾ എല്ലാ ഓരോ വ്യക്തിയുടെ മേലും അത് പ്രവർത്തിച്ചു സമ്പാദിച്ചതിനെപ്പറ്റി മേൽനോട്ടം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന യാതൊരുവനോ അവനെങ്ങനെ ഒരു കഴിവുമില്ലാത്തവർക്കു സമമാകുന്നു? എന്നിട്ടും അവർ അള്ളാഹുവിന് പങ്കാളികളെ ആക്കിയിരിക്കുന്നു. പറയുക, നിങ്ങൾ അവരെ ഒന്ന് പേരു പറഞ്ഞു വിവരിച്ചു തരുവിൻ. അതല്ല ഭൂമിയിലുള്ളതായി അവനറിയാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ അവന് വിവരം അറിയിക്കുന്നുവോ? അതല്ല അർത്ഥമില്ലാത്ത വല്ല പുറം വാക്കുമൂലം അങ്ങനെ പറയുന്നതാണോ? പക്ഷേ അതൊന്നുമല്ല. ആ അവിശ്വസിച്ചവർക്ക് അവരുടെ തന്ത്രം അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ശരിയായ മാർഗത്തിൽ നിന്നും തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ അവനു പിന്നെ നേർവഴിയിലാക്കുന്ന ഒരുവനുമില്ല.
1: ഓരോ വ്യക്തിയുടെയും സകല ചെയ്തികളും സൂക്ഷ്മവീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് ചില പങ്കാളികൾ ഉണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. എന്നാൽ അവനു പങ്കുകാരായിരിക്കുവാൻ അർഹതയുള്ള ആ പങ്കാളികൾ ആരൊക്കെയാണെന്ന് അവരൊന്ന് വിവരിച്ചു തരട്ടെ, അതൊന്ന് കാണാമല്ലോ. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ചില പങ്കാളികൾ ഈ ഭൂമിയിൽ അവനുണ്ടെന്നുള്ള ഒരു വിവരം അവന് പറഞ്ഞു കൊടുക്കുകയാണോ അവർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തനി കള്ളമാകുന്നു. കാരണം ഭൂമിയിൽ അള്ളാഹു അറിയാത്ത ഒന്നും തന്നെയില്ല. ഇനി യഥാർത്ഥമൊന്നും നോക്കാതെ നിരർത്ഥമായ ഒരു വെറും വാക്കായിക്കൊണ്ട് മാത്രം അവർ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊട്ട് വിലയും കൽപ്പിക്കുവാനില്ല എന്നു സാരം. അവരോട് ന്യായവാദം നടത്തിയിട്ടും ഗുണദോഷിച്ചിട്ടും ഫലമില്ല. അവർ ചെയ്യുന്ന ഏത് അക്രമവും തോന്നിയവാസവും തങ്ങൾക്കൊരു അന്തസ്സും അലങ്കാരവുമായിട്ടാണ് അവർ കണക്കുകൂട്ടുന്നത്. നേർവഴി കാണുവാൻ കഴിയാത്തവണ്ണം അവർ അതിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നേർമാർഗത്തിലേക്ക് എത്തിക്കുക അള്ളാഹുവിന് പതിവില്ല. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫ്ഫാർ. നിശ്ചയമായും ഏതൊരുവൻ വളരെ നന്ദികെട്ട വ്യാജവാദിയാണോ അവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. 39:3 ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. നിശ്ചയമായും ഏതൊരുവൻ വലിയ വ്യാജവാദിയും അതിരു കവിഞ്ഞവനുമാണോ അവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. 40:28 അള്ളാഹു നേർമാർഗത്തിലാക്കാത്തവരെ പിന്നെ ആർ നേർമാർഗത്തിലാക്കുവാനാണ്?
2: വചനം 34
3: ലഹും അവർക്കുണ്ട് അദാബുൻ ശിക്ഷ ഫിൽ ഹയാത്തി ജീവിതത്തിൽ അദ്ദുനിയ ഐഹിക ഇഹത്തിലെ വല അദാബ് ശിക്ഷ തന്നെ ശിക്ഷയാകട്ടെ അൽ ആഖിറത്തി പരത്തിലെ പരലോകത്തിലെ അശഖ അധികം ഞെരുക്കമുള്ളത് വമാലഹും അവർക്കില്ലതാനും മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് മിം വാഖൻ ഒരു കാക്കുന്നവനും സൂക്ഷിക്കുന്നവനും
4: ലഹും അദാബുൻ ഫിൽ ഹയാത്തി ദുനിയാ വല അദാബുൽ ആഖിറത്തി അശഖ വമാ ലഹും മിനല്ലാഹി മിൻ വാഖ
0: അവർക്ക് ഇഹലോക ജീവിതത്തിൽ ഒരുതരം ശിക്ഷയുണ്ടായിരിക്കും. പരലോകത്തെ ശിക്ഷയാകട്ടെ കൂടുതൽ ഞെരുക്കമുള്ളതു തന്നെയായിരിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഒരാളും അവർക്കില്ലതാനും.
5: ഇഹത്തിൽ കൊല, ബന്ധനം, അപമാനം, ക്ഷാമം ആദിയായ ശിക്ഷാനുഭവങ്ങൾ. പരത്തിലാകട്ടെ കഠിനകഠോരവും ശാശ്വതവുമായ നരകശിക്ഷയും.
2: വചനം 35
3: മഥലു ഉപമ ഉദാഹരണം അൽ ജന്നതി സ്വർഗത്തിൻ്റെ അല്ലതി വുഇദ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ അൽ മുത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവരോട് ഭയഭക്തർക്ക് തജ്രി നടക്കും ഒഴുകും മിൻ തഹ്തിഹ അതിൻ്റെ അടിഭാഗത്തിലൂടെ അൽ അൻഹാർ നദികൾ ഉക്കുലുഹ അതിലെ തീറ്റ ഭോജ്യം ദാഇമുൻ നിരന്തരമായതാണ് പതിവായി നിലനിൽക്കുന്നതാണ് വലില്ലുഹ അതിലെ തണലും തിൽക അത് അവ ഉഖബ പര്യവസാനമാകുന്നു അല്ലദീന തഖൗ സൂക്ഷ്മത പാലിച്ചവരുടെ വഉഖബ പര്യവസാനമാകട്ടെ അൽ കാഫിരീന അവിശ്വാസികളുടെ അന്നാർ നരകമാകുന്നു.

0: സൂക്ഷ്മത പാലിക്കുന്നവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ മാതിരി ഇതത്രേ. അതിന്റെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ ഭോജ്യം നിരന്തരമായതാകുന്നു. അതിലെ തണലും തന്നെ. അത് സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനമത്രേ. അവിശ്വാസികളുടെ പര്യവസാനമാകട്ടെ നരകവുമാകുന്നു.
1: ആദി നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തെ സ്വർഗത്തിൽ താമസിപ്പിച്ച അവസരത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിശ്ചയമായും നിനക്കവിടെ വിശക്കാതെയും നഗ്നമാകാതെയും ഇരിക്കാം, നിനക്കവിടെ ദാഹിക്കാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാം. സൂറത്ത് ത്വഹ 118-119.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമിലൂടെ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറ റഅദിലെ 32 മുതൽ 35 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 14 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിമിയിലൂടെ പാരായണം ശ്രോതാക്കൾ ശ്രവിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. പ്രസിദ്ധ ഖാരി ഷെയ്ഖ് ത്വാഹ അൽ ജുനൈദ് സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ആദിയാത് ശ്രോതാക്കൾക്കായി പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ആദിയാത്ത്. ഖാരി ത്വഹ അൽ ജുനൈദ് പാരായണം ചെയ്തിരിക്കുന്നു.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരൈ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് സൂറ ആലു ഇമ്രാൻ 62 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 14 വചനം വരെയുമാണ്. പാരായണം ചെയ്യുന്നത് വാദിയ അലി യമാനി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 62 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 14 വചനം വരെയുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് ഖാരി വാദി അലി അമാനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ടായത്തുകൾ ഒന്നുകൂടി ഓതാം.

അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ

0: ليلة القدر خير من ألف يعني خير من ألف شهر. തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ? മലായികത്തു,
1: മലായികത്തു,
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റേത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ല മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി ആ ബിഇദ്നി
1: റബ്ബിഹിം മിൻകുല്ലി അംർ,
0: രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാർ ഹത്താമത്തറ ഫജർ. മീം ശദ്ദുള്ളത് നല്ലോണം മണിക്കണം. അബ്ബിഹിമ്മി.

0: മത്തല മത്ത് മത്തുല ഒന്നുകൂടി
1: സലാമുന ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
0: സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വായാണ് മത്തുലഇൽ ഫജ്ർ.
1: സലാമുൻ ഹിയ ഹത്താ മത്തുലഇൽ ഫജ്ർ.
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദർ കഴിഞ്ഞു, അതിൽ ആറായത്തേ ഉള്ളൂ. സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്, 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
6: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
7: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതി വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീനു ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സുലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ ഖുർദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജിലേക്ക് പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് കാതോർക്കാം.

0: ويحق القول على الكافرين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യാസീനിലെ 36 മുതൽ 70 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ

0: പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴിനടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസായിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസയിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന് ആധികാരികമായി മലയാളത്തിൽ വിശ്വസനീയമായ രൂപത്തിൽ അറബി തഫ്സീറുകളെ അവലംബമാക്കി വിരചിതമായ മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 30.
3: കദാലിക, അപ്രകാരം, അതുപോലെ, അർസൽനാക, നിന്നെ നാം അയച്ചിരിക്കുന്നു, ഫി ഉമ്മത്തിൻ, ഒരു സമുദായത്തിൽ, ഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹ, അതിൻ്റെ മുമ്പ്, ആ സമുദായത്തിൻ്റെ മുമ്പ്, ഉമമുൻ, പല സമുദായങ്ങൾ, ചില സമുദായങ്ങൾ, ലിതത് ലുവ, നീ ഓതിക്കൊടുക്കുവാൻ വേണ്ടി, ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി, അലൈഹിം, അവരുടെ മേൽ, അവർക്ക്, അല്ലദി ഔഹൈന, നാം വഹി നൽകിയതിനെ, ഇലൈക, നിനക്ക്, വഹും, അവരാകട്ടെ, യക്ഫുറൂൻ, അവിശ്വസിക്കുന്നു, ബിർറഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ, ഉൽ, പറയുക, ഹുവ റബ്ബി, അവൻ എന്റെ റബ്ബാണ്, രക്ഷിതാവാണ്, ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലാഹുവ, അവനല്ലാതെ, അലൈഹി, അവന്റെ മേലത്രേ, തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്, മറ്റാബ്, എന്റെ പശ്ചാത്താപം, മടക്കം.

0: മുമ്പ് പല സമുദായങ്ങൾ കഴിഞ്ഞു പോകുകയുണ്ടായിട്ടുള്ള ഒരു സമുദായത്തിൽ അതുപോലെ അഥവാ അവരിൽ അയക്കുകയുണ്ടായതുപോലെ നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു. നിനക്കു നാം വഹ്യ് അഥവാ സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. പറയുക, അവൻ എന്റെ റബ്ബാകുന്നു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. അവന്റെ മേലത്രേ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ പശ്ചാത്തപിച്ച് മടക്കവും.
1: സാരം, മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ അയക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഈ സമുദായത്തിലേക്ക് നിന്നെ അയച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ ഏർപ്പാടൊന്നുമല്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി നാം നിനക്ക് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ അവരെ കേൾപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നിന്നെ അയച്ചിരിക്കുന്നതും. അള്ളാഹു അവർക്കു നൽകിയ ഈ വമ്പിച്ച കാരുണ്യത്തിന് അവർ നന്ദി കാണിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നന്ദിക്കു പകരം മഹാകാരുണികനായ അള്ളാഹുവിൽ അവിശ്വസിച്ച് നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് നീ തൗഹീദിൽ ഉറച്ചു തന്നെ നിന്നുകൊള്ളുക.
2: വചനം 31.
0: വലൗ അന്ന, ആയിരുന്നെങ്കിൽ, ഖുർആനൻ, വല്ല ഖുർആനും പാരായണ ഗ്രന്ഥവും, സുയ്യിറത് ബിഹി, അതുമൂലം നടത്തപ്പെട്ടു, അൽ ജിബാലു, മലകൾ, പർവ്വതങ്ങൾ, ഔ ഖുത്തിഅത്, അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു, തുണ്ടമാക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അൽ അർളു, ഭൂമി, ഔ കുല്ലിമ, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അതിനാൽ, അൽ മൗത, മരണപ്പെട്ടവരുമായി, ബൽ, പക്ഷേ, എന്നാൽ, എങ്കിലും, ലില്ലാഹി, അല്ലാഹുവിനാണ്, അൽ അമ്ര, കൽപ്പന, അധികാരം, കാര്യം, ജമീഅൻ, മുഴുവനും, അഫലം യയ്അസ്, അപ്പോൾ നിരാശപ്പെട്ടില്ലേ, വ്യക്തമായി അറിഞ്ഞിട്ടില്ലേ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അല്ലൗ യശാ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന്, അല്ലാഹു അല്ലാഹു, ലഹദ, അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്തിരുന്നുവെന്ന്, അന്നാസ, മനുഷ്യരെ, ജമീഅൻ, മുഴുവനും, വലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, തുസൈബുഹും, അവർക്കു ബാധിച്ചുകൊണ്ട്, ബിമാ സനഉ, അവർ പ്രവർത്തിച്ചതിനാൽ, ഖാരിഅത്തുൻ, വല്ല മുട്ടി അലക്കുന്ന സംഭവം, ഔ തഹുല്ലു, അല്ലെങ്കിൽ അതു ഇറങ്ങിക്കൊണ്ട്, നീ ഇറങ്ങിക്കൊണ്ട്, ഖരീബ, അടുത്ത്, സമീപത്ത്, മിൻദാരിഹിം, അവരുടെ വസതിക്ക്, ഭവനത്തോട്, ഹത്തായത്തി, വരുന്നതുവരെ, വഅദുല്ലാ, അള്ളാഹുവിന്റെ വാഗ്ദത്തം, വാഗ്ദാനം, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലാ യുഖ്ലിഫു, എതിരു ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല, അൽ മീആദ്, നിശ്ചയത്തെ, കരാർ നിശ്ചയം, വാഗ്ദത്ത നിശ്ചയം.

0: വല്ല ഖുർആനും അഥവാ പാരായണ ഗ്രന്ഥവും അതുമൂലം മലകൾ തൽസ്ഥാനത്തുനിന്ന് നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുമൂലം ഭൂമി തുണ്ടമാക്കി മുറിക്കപ്പെടുകയോ അതുമൂലം മരണപ്പെട്ടവരുമായി സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ ഗ്രന്ഥം തന്നെയാകുമായിരുന്നു. പക്ഷേ കൽപ്പന അഥവാ അധികാരം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പോൾ വിശ്വസിച്ചവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന്. അവിശ്വസിച്ചവർ അവർ പ്രവർത്തിച്ചതു നിമിത്തം അവർക്കു മുട്ടി അലക്കുന്ന വല്ല ശിക്ഷാസംഭവവും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വസതിക്കു സമീപം അത് വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ നിശ്ചയമായും അള്ളാഹു കരാറു നിശ്ചയത്തിന് എതിരെ പ്രവർത്തിക്കുകയില്ല.
1: മുൻ വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാരായണ ഗ്രന്ഥം അവതരിപ്പിക്കുകയോ പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തതു നിമിത്തം അതിന്റെ കൗരവത്താൽ വല്ല മലകളും അവയുടെ സ്ഥാനം തെറ്റി നീങ്ങിപ്പോകുകയോ ഭൂമി പൊട്ടിക്കീറി തുണ്ടമായി പോകുകയോ മരണപ്പെട്ടുപോയ ആളുകളുമായി സംസാരം നടത്തുവാൻ സാധിക്കുകയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഖുർആൻ മൂലവും അതൊക്കെ സംഭവിക്കുമായിരുന്നു. ഏതു നിലക്കും ഈ ഗ്രന്ഥം അവയേക്കാളെല്ലാം ശ്രേഷ്ഠമായതു തന്നെ. പക്ഷേ വേദഗ്രന്ഥങ്ങൾ മുഖേന അങ്ങനെയൊന്നും സംഭവിക്കാറില്ലാത്ത സ്ഥിതിക്ക് ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നിന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നില്ല എന്നും മറ്റും അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനു ന്യായമില്ല. ഖുർആന്റെ ഏതെങ്കിലും പോരായ്മയോ ന്യൂനതയോ അല്ല അവരുടെ ഈ നിഷേധത്തിനു കാരണം. അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ കാര്യങ്ങളുടെയും അധികാരവും നിയന്ത്രണവും ഇരിക്കുന്നത്. അവൻ വേണമെന്നുദ്ദേശിക്കുന്ന പക്ഷം ഇവരടക്കം എല്ലാ മനുഷ്യരും വിശ്വസിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സന്മാർഗം പ്രാപിക്കുവാൻ അർഹതയുള്ളവരും അതിനു സന്നദ്ധതയുള്ളവരും ആരൊക്കെയാണെന്ന് അവനറിയാം. അങ്ങനെയുള്ളവർ അതിൽ വിശ്വസിക്കുകയും അവരെ അവൻ സ്വർഗത്തിലാക്കുകയും ചെയ്യും. ഈ വസ്തുത സത്യവിശ്വാസികൾക്ക് ശരിക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആ സത്യനിഷേധികളെപ്പറ്റി അവർ ആശിച്ചിരിക്കേണ്ടതില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാകുന്നു, അള്ളാഹു ചെയ്ത വാഗ്ദത്തം ഇസ്ലാമിന്റെ വിജയം നടപ്പിൽ വരിക തന്നെ ചെയ്യും. അതുവരെ സ്വൈരമായിരിക്കുവാൻ അവിശ്വാസികൾക്ക് സാധ്യമായിരിക്കയില്ല. അവർക്കിടയിൽ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് സ്വൈരജീവിതം സാധ്യമല്ലാത്ത വിധം അവരുടെ സമീപ സ്ഥലങ്ങളിലോ എന്തെങ്കിലും മഹാവിപത്തുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നിശ്ചയത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിലടങ്ങിയ സാരം. ഇസ്ലാമിന്റെ വിജയവും ശിർക്കിന്റെ പരാജയവും അടുത്ത ഭാവിയിൽ പരിപൂർണമായി തീരുന്നതാണെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥമായി പുലർന്നതും അതുവരെയും യുദ്ധം ക്ഷാമം തുടങ്ങിയ ആപത്തുകൾ മുശരിക്കുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതും പ്രസിദ്ധമാണല്ലോ. എന്ന വാക്യത്തിന് പരിഭാഷയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അവരുടെ വസതിക്ക് സമീപം അത് അഥവാ ആ മുട്ടി അലക്കുന്ന സംഭവം വന്നിറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടുള്ളതാണ് മേൽക്കണ്ട വിവരണം. ആ വാക്യത്തിന് അല്ലെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവരുടെ വസതിക്ക് സമീപം ഇറങ്ങിച്ചെല്ലും എന്നും അർത്ഥം വരാവുന്നതാണ്. മക്കാ വിജയം വഴി ഇസ്ലാമിന്റെ വിജയം പൂർത്തിയാകുന്നതുവരെ അതിന്റെ പരിസരങ്ങളിലുള്ള ഓരോ രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ജയിച്ചടക്കിക്കൊണ്ടിരിക്കും എന്നായിരിക്കും അപ്പോൾ ഇതിന്റെ താല്പര്യം. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം ഈ വാക്യത്തിന് കൽപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇതാകുന്നു. ഖുർആൻ എന്ന വാക്കിന് പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നും അർത്ഥമുണ്ടെന്നും ഇതിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിന് അൽ ഖുർആൻ എന്ന് പേർ വന്നതെന്നും കഴിഞ്ഞ സൂറത്തിലെ രണ്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞത് മുൻ വേദഗ്രന്ഥങ്ങളാകുന്ന പാരായണ ഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാമിന് ഖുർആൻ ലഘുവാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃഗത്തിന് അഥവാ വാഹനത്തിന് ജീനിയിട്ട് കെട്ടുവാൻ അദ്ദേഹം കൽപ്പിച്ചിട്ട് അത് കെട്ടിത്തീരും മുമ്പായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം കരങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നതുമില്ല. അഹ്മദ് ബുഖാരി. ഈ നബി വചനത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാം നബിയുടെ വേദഗ്രന്ഥത്തെ അഥവാ സബൂറിനെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാണ്. അഫലം യസ് എന്ന വാക്കിനാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും കൽപ്പിച്ച പോലെ അറിഞ്ഞുകൂടെ എന്ന് നാമം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നിരാശപ്പെട്ടിട്ടില്ലേ എന്നായിരിക്കും ആ വാക്കിനർത്ഥം വരിക. ഒരു കാര്യത്തെപ്പറ്റി ശരിക്കും വ്യക്തമായി അറിയുമ്പോഴാണല്ലോ അതിന്റെ മറുവശത്തെപ്പറ്റി നിരാശപ്പെടുന്നത്. അവിശ്വാസികൾ ഖുർആനിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം നല്ല പോലെ അറിയാവുന്ന സ്ഥിതിക്ക് അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് ആശയും പ്രതീക്ഷയും ഉണ്ടാവാൻ അവകാശമില്ലല്ലോ. അതാണ് ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
3: ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലി വഅസ്ലിമു അലാ നബിയ്യന മുഹമ്മദിൻ وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم مِنْهُ تُوقِدُونَ أَوَلَيْسَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِقَادِرٍ عَلَى أَنْ يَخْلُقَ مِثْلَهُمْ بَلَى وَهُوَ الْخَلَّاقُ الْعَلِيمُ
4: സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തു യാസീനിലെ 79 വരെയുള്ള ആയത്തുകളാണ് ഈ പരിപാടിയിലെ ഇതേ സമയത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ചിന്തനീയവും യുക്തിഭദ്രവുമായ മറുപടിയാണ് 79 ആയത്തിൽ നമ്മൾ വായിച്ചത്. ദുരിമ്പിച്ചുപോയ എല്ലുകളെ ആരാണ് പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം, ആരാണോ അതിനാദ്യം ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ പുനർജീവിപ്പിക്കും. ലളിതവും വ്യക്തവുമാണ് മറുപടി. നിഷ്പക്ഷനായ ഏതൊരു മനുഷ്യനും വളരെ വേഗത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാവുന്ന യുക്തിപരമായ ഉത്തരമാണത്. നേരത്തെ ആരുണ്ടാക്കിയോ ഒന്നുമില്ലായ്മയിൽ നിന്ന് നേരത്തെ ആരുണ്ടാക്കിയവയെ അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. അതിൽ പിന്നീട് ഒരു തർക്കത്തിന് വകയില്ല. എന്നാൽ ഇനിയുള്ള രണ്ട് ആയത്തുകളിലും പരലോകത്തെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടി തന്നെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ പരലോകത്തിൻ്റെ മനുഷ്യബുദ്ധി തേടുന്ന, മനുഷ്യബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാവുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ് ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അർത്ഥം അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം മാത്രം പറയാം. അതിവിടെ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഒന്ന്, അല്ലദീ ജഅല ലകും മിനശ്ശജറിൽ അഖ്ദരി നാറാ. അല്ലദീ ജഅല ലകും മിനശ്ശജറിൽ അഖ്ദരി നാറാ ഫഇദാ അൻതും ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഇവിടെ പറഞ്ഞത് ജഅല ലക്കും, ലക്കും എന്നതിൽ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ് ലക്കും, പിന്നീട് വരുന്നത് മറ്റൊരു മീമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഒരുപക്ഷെ സൂറത്ത് യാസീൻ തുടങ്ങിയതു മുതൽ കഴിഞ്ഞ ക്ലാസ് വരെയും നമ്മൾ ഊന്നി ചർച്ച ചെയ്തത് സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാങ്കേതിക പദങ്ങൾ ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടക്കം മുതലേ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു വന്നതാണ്. സുക്കൂനുള്ള ന് എന്ന് ഉച്ചരിക്കുന്ന സുക്കൂനുള്ള നൂൻ, ഉദാഹരണം മൻ, തൻവീന് മസലൻ എന്നതിലെ തൻവീന്, രണ്ട് ഫത്ഹ് രണ്ട് കസ്ർ രണ്ട് ലൊമ്മൊക്കെ ഒരുമിച്ചിടുമ്പോഴുണ്ടാകുന്ന അത്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പ്രധാനമായും പറയാൻ ശ്രമിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഈ സുക്കൂനുള്ള മീമാണ് വന്നിട്ടുള്ളത്, മീമുസാക്കിന പാരായണ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സുക്കൂനുള്ള മീമു സാധാരണഗതിയിൽ ഓതയുണ്ടത് ആ മീമിനെ വ്യക്തമാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി ഇൽഹാറ ചെയ്ത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് ചുണ്ടും പൂട്ടി ഉച്ചരിക്കുക, അതാണതിൻ്റെ ഉച്ചാരണം. ലക്കും എന്നൊന്ന് പറഞ്ഞു നോക്കൂ, അവസാന രണ്ട് ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഉച്ചാരണം ശരിയാകുന്നത്, ഇൽഹാറ് നടക്കുന്നത്, ലക്കും. എന്നാൽ ഇവിടെ ഇൽഹാർ വ്യക്തമാക്കി ഉച്ചരിക്കുകയല്ല വേണ്ടത്. സുക്കൂനുള്ള മീമിന് ശേഷം വേറൊരു മീമ് വന്നാൽ ആ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ലയിപ്പിക്കണം. അങ്ങനെയാണ് ആ പാരായണം സുഖകരം. അതുകൊണ്ട് നമ്മളങ്ങനെ നോർമലി സാധാരണഗതിയിൽ നമ്മളങ്ങനെ ഓതിപ്പോകാറുണ്ട്. പക്ഷെ അതിൻ്റെ നിയമത്തെക്കുറിച്ച് എത്ര ആളുകൾക്ക് ധാരണയുണ്ടാകുമെന്നറിയില്ല. എങ്ങനെയാണ്? ജഅല ലക്കും മിനശ്ശജരി, ഒന്നാമത്തെ മീമ് രണ്ടാമത്തെ മീമിൽ ലയിക്കാണ്. ആദ്യത്തെ മീം അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നൂല, രണ്ടാമതൊരു ശബ്ദമുള്ള മീമിനെ നമ്മൾ ഉച്ചരിക്കുന്നു എന്നേ ഫീൽ ചെയ്യുള്ളൂ, അങ്ങനെ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, കയ്യിൽ ഖുർആനിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വേഗത്തിൽ മനസ്സിലാവും. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളറി നാറാ, ആദ്യം പറഞ്ഞ അതേ നിയമം തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ഭാഗത്തും. ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, അൻതും മിൻഹു ഉണ്ടോ, അൻതും അവിടെ സുക്കൂനുള്ള മീമാണ്, അതിനുശേഷം വീണ്ടും മീം വരുന്നു. അപ്പോൾ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു, അൻതും മിൻഹു തൂഖിദൂൻ. അതാണ് സുക്കൂനുള്ള നൂന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് സുക്കൂനുള്ള മീമ് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഉച്ചരിക്കേണ്ടതുള്ളൂ, ബാക്കിയെല്ലായിടത്തും രണ്ട് ചുണ്ടും പരസ്പരം തട്ടുന്ന രൂപത്തിൽ വ്യക്തമാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇദ്ഗാമ നടക്കുന്നതോടുകൂടി അതിൻ്റെ ഭാഗമായി ആ ഷദ്ദുള്ള ഒരു മീമായി ഉച്ചാരണത്തിലത് വരുന്നുണ്ട്. രണ്ടാമത്തെ മീമ് ലക്കും മീന ആണോ, ഷദ്ദുള്ള മീമും നൂനും എവിടെ വന്നാലും അതിനെ ഒന്നത്ത് ചെയ്യണം, മണിച്ചു കൊണ്ടോതണം. അപ്പോൾ മൂക്കിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരായണത്തെയാണ് മണിച്ചു കൊണ്ടോത് എന്ന് പറയും. അത് രണ്ട് ഹറക്കത്താണ് അതിൻ്റെ അളവ്. ഒരു ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് മദ് നീട്ടി ഓതേണ്ടത് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൈവിരലുകൾ മൊത്തം മുഷ്ടി ഒരു തവണ ചുരുട്ടി വിടാനുള്ള, വേഗത്തിൽ ചുരുട്ടി വിടാനുള്ള സമയമാണ് ഒരു ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഒരു തവണ വിരലുകളെല്ലാം ചുരുട്ടി കൈ വിടുക, വേഗത്തിൽ വിടുക, അതാണ് ഒരു ഹറക്കത്ത്. അങ്ങനത്തെ രണ്ടെണ്ണത്തിനുള്ള സമയമാണ് നമ്മൾ മണിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇങ്ങനെ ഓതുക, അല്ലദീ ജഅല ലക്കും മിനശ്ശജരി, ജഅല ലക്കും മിനശ്ശജരി എന്ന് ഓതി പോകാൻ പറ്റൂല, ഒന്ന് മണിച്ചു കൊണ്ടോതണം. ലക്കും മിനശ്ശജരി, അങ്ങനെയാണ് ഓതേണ്ടത്. ലക്കും മിനശ്ശജരി എന്ന് പോരാ, ഒന്നുകൂടെ പറയുന്നു, ഇത് നിയമം അറിയുന്നവർക്കൊരു പക്ഷേ ഇതൊരു ആവർത്തനമായി തോന്നുന്നുണ്ടാവാം, എന്നാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ധാരാളം ശ്രോതാക്കൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ജഅലലകും മിനശ്ശജരിൽ അഖ്ദർ.

ഊൻ. അങ്ങനെ മണിച്ചുകൊണ്ട് ഓതണം. മണിക്കുന്നതിൻ്റെ അളവ് രണ്ട് ഹറക്കത്തിൻ്റെ അളവാണ് എന്ന് ഓർത്തു വെക്കുക. കുറച്ചധികം സമയം ആ വിഷയത്തിൽ നമ്മൾ മാറ്റിവെച്ചു. എന്തായിരുന്നാലും അതിൻ്റെ ഒരാശയം എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞത്, ആരാണോ ആദ്യമേ എല്ലുകളെ സൃഷ്ടിച്ചത് അവൻ തന്നെ ഒരിക്കൽ കൂടി ആ എല്ലുകളെ പുനർജീവിപ്പിക്കും, പരലോകത്ത് ജീവിപ്പിക്കും. ഇനി 80-ാമത്തായത് നോക്കൂ. ആരാണ് അള്ളാഹു, ആരാണ് ഈ പരലോകത്ത് ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിയുമെന്നതിൻ്റെ തെളിവെന്താ? അല്ലദീ ജഅലലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ, അല്ലദീ അവൻ ജഅലലക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, മിനശ്ശജർ, ശജർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, മരങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. അൽ അഖ്ദർ, എങ്ങനത്തെ മരങ്ങളിൽ നിന്ന്? പച്ചയായ മരം. നാറൻ, തീയിനെ. ഫഇദാ, അപ്പോൾ അൻതും നിങ്ങൾ, മിൻഹു, അതിൽ നിന്ന്, തൂഖിദൂൻ, കത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മനുഷ്യൻ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? ഗ്യാസും ഇലക്ട്രിക് അടുപ്പുകളുമൊക്കെ ഇപ്പോഴാണല്ലോ ഉണ്ടായത്. ഇപ്പോഴും ആളുകൾ വ്യാപകമായി, കൂടുതൽ ആളുകളും വ്യാപകമായി ഭക്ഷണം പാകം ചെയ്യാൻ തീ കണ്ടെത്തുന്നത് വിറകിൽ നിന്നാണ്. വിറകിൻ്റെ ഒരാദ്യഘട്ടം എന്താ? പച്ചയായ മരമാണ്. ആ പച്ചയായ മരം ഉണങ്ങിത്തീരുമ്പോൾ മനുഷ്യന് കത്തിക്കാൻ കഴിയാവുന്ന ഒരു ഇന്ധനമായി മാറുന്നു എന്നതൊരു വലിയ അത്ഭുതമാണ്. നിരന്തരമായ നമ്മുടെ ഉപയോഗം ഒരുപക്ഷെ അത്തരം ഒരു അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കതൊരു കാരണമായിക്കൊള്ളണമെന്നില്ല. നമുക്കതൊരു ശീലമായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പച്ചയായ മരമാണ് പഴങ്ങളുണ്ടാകുന്ന, വെള്ളത്താൽ വളരുന്ന, വെള്ളം മരത്തടിയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട് അത് ജീവനോടുകൂടി നിലനിൽക്കും. എന്നാൽ ആ മരമാണ്, വെള്ളം കടന്നുപോകുന്ന മരത്തടിയാണ് പിന്നീട് വിറകായി മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് മനുഷ്യന്, വെള്ളം കടന്നുപോയിരുന്ന മരത്തടിയിൽ നിന്നാണ് പിന്നീട് തീയുണ്ടാകുന്നത്, വെള്ളത്തിൻ്റെ വിപരീതം ഉണ്ടാകുന്നത്. അതൊരു വലിയ അത്ഭുതമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതാല നിങ്ങളെ ഒരിക്കൽ, അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. മനുഷ്യൻ എല്ല് മണ്ണായിപ്പോയതിന് ശേഷവും ശരീരം ദ്രവിച്ചു പോയതിനു ശേഷവും ഇനി ഉണ്ടാക്കാൻ മനുഷ്യനെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പച്ചയായ മരത്തിൽ നിന്ന് തീ കത്തിക്കാൻ ഇന്ധനമുണ്ടാക്കി തന്ന റബ്ബില്ലേ, ആ റബ്ബ് അതിനൊരിക്കൽ കൂടി ജീവിപ്പിക്കും. അതിൽ നമ്മളെന്തിനാ സംശയിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനത്തൊരു ശൈലി പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ കൺമുന്നിൽ കാണുന്ന ധാരാളം അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ നിരത്തിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല റബ്ബ് പരലോകത്തിൽ ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. ഇതേ സൂറത്തിലെ നേരത്തെ കടന്നുപോയ ചില ഭാഗങ്ങൾ ഓർക്കുന്നുണ്ടാകും. വഇൻകുല്ലുൽ ലമ്മാ ജമീഉല്ലദൈന മുഹ്ദറൂൻ. ഖുർആൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, ഹാജരാക്കപ്പെടും. എന്നിട്ട് അതിന് ചില ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു മുന്നിൽ വെച്ചത്. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതത്. എന്താ അതിൻ്റെ തെളിവ്? നിങ്ങൾ നിർജീവമായി കിടന്നിരുന്ന ഭൂമി കണ്ടില്ലേ, അള്ളാഹു അതിനെ ജീവിപ്പിച്ചു, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, ആ ധാന്യങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഏയ്, എന്തുമാത്രം വലിയ ചിന്തനീയമായൊരു കാര്യമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പരലോകത്ത് ജീവിക്കുന്നവനാണ് എന്നത് മനുഷ്യൻ ഓർക്കും, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടായത്? ഇത് നിലത്ത് വിത്തുകൾ മുളച്ചിട്ടാണ്. വിത്ത് വെള്ളം തട്ടി മഴ പെയ്ത് മുളക്കുന്നതിന് മുമ്പ് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഉറച്ചു നിലം തരിശായി ഉറച്ചു കിടക്കണം. അവിടെ വിത്തിട്ടു, മണ്ണിൽ കിടന്നു, മഴ പെയ്തു. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത സൂക്ഷ്മമായ വസ്തുക്കൾ പോലും, ചെറിയ ചെറിയ വിത്തുകൾ പോലും മുളച്ച് ഇല വന്ന് വലിയ മരങ്ങളും ചെടികളുമാവുകയാണ്. ഇന്നലെ ഇല്ലാത്ത, ഇന്നലെ ചുവന്ന് തരിശായി കിടന്നിരുന്ന മണ്ണിൽ ഒരു തുള്ളി വെള്ളം മിറ്റി വീണാൽ അവിടെ നമ്മൾ കാണാത്ത വിത്തിൽ നിന്ന് ഒരു മുള മുളച്ചു പൊങ്ങുന്നത് പോലെ ഇസ്രാഫിൽ കാഹളത്തിലൂതിയാൽ എവിടെയാണോ മരിച്ചു കിടന്നത് അവിടെ നിന്ന് മനുഷ്യൻ പുനരെഴുന്നേൽക്കും. ആർക്കാണിത് വിശ്വസിക്കാൻ സാധിക്കും? സുഹൃത്തുക്കളെ, നമ്മുടെ കൺമുന്നിലുള്ള കാണാൻ സാധിക്കുന്ന വിഷയങ്ങളെയാണ് റബ്ബ് ഉദാഹരണമായി തെളിവായി നമ്മുടെ മുന്നിൽ വെക്കുന്നത്. രണ്ടാമത്തെ തെളിവ് എന്താ? പകല് മാറുന്നു, ഇരുട്ട് വരുന്നു, രാത്രി ഒരു വലിയ ദൃഷ്ടാന്തമാണ്, നമ്മളത് വിശദീകരിച്ച് സംസാരിച്ചതാണ്.
വലിയ ഭാരം. വആയത്തുല്ലഹും ഭാരമേറിയ കപ്പലുകളിൽ ആദം സന്തതികളെ നാം വഹിക്കുകയുണ്ടായി എന്നതും മറ്റൊരു തെളിവാണ്. നിങ്ങൾ നോക്കി, നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി യാത്രയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ കണ്ടെയ്നറുകൾ, വലിയ ട്രെയിലറുകൾ, അല്ലെ, വലിയ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. ഇത് ഇങ്ങനത്തെ ധാരാളം നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കയറ്റിയാണ് ഒരു കപ്പൽ കടൽ മുറിച്ച് കടക്കുന്നത്. കിലോമീറ്ററുകളോളം, മൈലുകളോളം യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കടലിലൂടെ ഒരു വലിയ പർവ്വതം ഇങ്ങനെ നീങ്ങിപ്പോവാണ്. ടൺ കണക്കിന് ഭാരവും ചുമന്നുകൊണ്ട്. എന്തൊരത്ഭുതമാണ്! വെള്ളത്തിൽ താഴ്ന്നു പോകാതെ അങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിന്, അങ്ങനത്തെ ഒരു സംവിധാനം ഭൂമി ലോകത്തുണ്ടാക്കിയ അള്ളാഹുവിന് മനുഷ്യരെ നിങ്ങൾ ഒരിക്കൽ കൂടി ജീവിപ്പിക്കാൻ കഴിയില്ലേ?

ഫൽമുദബ്ബിറാത്തി വിഖറ ഫൽജാരിയാത്തി യുസ്ര അല്ലെ വദ്ദാരിയാത്തി ദർവ. ശക്തമായ പൊടി വിതറിക്കൊണ്ട് പിന്നെ പൊടി വിതറുന്ന കാറ്റ് തന്നെയാണ് സത്യം. കാറ്റിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. ഫൽഹാമിലാത്തി വിഖറ ഭാരം വഹിക്കുന്നത് തന്നെയാണ് സത്യം. അഥവാ ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണിക്ക പറയാം, ഗർഭം ചുമക്കുന്ന. ഇവിടെ മേഘങ്ങളെ കുറിച്ചാണ്, വലിയ വെള്ളം ഗർഭം ചുമന്നു പോകുന്ന മഴമേഘങ്ങൾ. അതിങ്ങനെ ഒരിടത്തെത്തിയാൽ ആ വെള്ളം ഇങ്ങനെ താഴേക്ക് വരും. ആ മേഘങ്ങൾ തന്നെയാണ് സത്യം. ഫൽജാരിയാത്തി യുസ്ര വളരെ ലളിതമായി എളുപ്പത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കപ്പലുകൾ തന്നെയാണ് സത്യം. മൂന്ന് വലിയ ഉദാഹരണങ്ങൾ മനുഷ്യൻ്റെ മുന്നിൽ വെക്കണം. അള്ളാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ടെന്താ പറയുന്നത്? ഇന്നമാ തുഅദൂന ലസാദിഖ്, നിങ്ങളോട് കരാർ ചെയ്തിട്ടുള്ള പരലോകം അത് സത്യമാണ്. വഇന്നദ്ദീന ലവാഖിഉ, എന്താണ് പരലോകം സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കിൻ, വദ്ദാരിയാത്തി ദർവാ, കാറ്റു തന്നെയാണ് സത്യം. പൊടി ഇളക്കി വിടുന്ന, ശക്തമായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് സത്യം. കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാറ്റൊരു അത്ഭുതമല്ലേ? എവിടെ നിന്നാണ് കാറ്റുണ്ടായത്? അതിൻ്റെ ഒരു കുളിർക്കാറ്റാണെങ്കിൽ മനുഷ്യൻ അതിങ്ങനെ ആസ്വദിക്കും. കുറച്ചും കൂടിയും വലിയൊരു കാറ്റാണെങ്കിൽ അതൊരു ത്രില്ലാണ്. ചിലപ്പോൾ നമുക്കൊരു പേടി തോന്നും, ഒരു വലിയ കാറ്റാണെങ്കിലോ. കുറച്ചു ദിവസം മുമ്പ് പിന്നെ ചില സ്ഥലങ്ങളിൽ, ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ തന്നെ നമ്മൾ വലിയ കാറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായി. വീടുകൾ പറന്നു പോകുന്നു, വാഹനങ്ങൾ പറന്നു പോകുന്നു. പലവിധ പേരിലുള്ള കാറ്റുകൾ പല രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ വാർത്തയാകാറുണ്ട്. വൈദ്യുതി തകരാറിലായി, മരങ്ങൾ തകർന്നു വീണു, ആളുകൾ മരിച്ചൊടുങ്ങി. എവിടെ നിന്നാണ് ഈ കാറ്റുണ്ടാകുന്നത്? കാറ്റെന്ന മഹാത്ഭുതം എവിടെ നിന്ന് വരുന്നു? അന്തരീക്ഷത്തിൻ്റെ മർദ്ദത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കാറുണ്ടെങ്കിലും അല്ലേ, ഇതിങ്ങനെ കടന്നു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് തന്നെ അത് ഉണ്ടാക്കിയ റബ്ബിന്, അതിവിടെ സംവിധാനിച്ച അള്ളാഹു പരലോകത്തൊരിക്കൽ കൂടി നമ്മളെ ജീവിപ്പിക്കൂലേ. പിന്നെന്താ? ഫൽഹാമിലാത്തി വഖറ, മേഘങ്ങൾ തന്നെയാണ് സത്യം. മേഘം നോക്കി നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഹാത്ഭുതമാണ്. കാറ്റ് മേഘത്തെ ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് മഴന്ന് പെയ്താൽ, ചിലപ്പോൾ ചില മഴകൾ ഒറ്റ മണിക്കൂർ മഴ പെയ്താൽ അതോടുകൂടി അത് മതിയാകും മാസങ്ങളോളം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ഗ്യാലൻ കണക്കിന് വെള്ളം നമ്മുടെ തലക്ക് മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ റബ്ബ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ലക്ഷോപലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ എവിടേക്കാണോ ആവശ്യം അത് അവിടെ ഇങ്ങനെ പെയ്യിപ്പിക്കുകയാണ്, ആണ് തുറന്നു വിടുകയാണ്. അത് നമ്മുടെ പണ്ടൊരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയ സംഭവം ഓർക്കുന്നുണ്ടാകും. ഏതോ തെക്കൻ ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ. കുറച്ചാളുകൾ മരിച്ചു. അഥവാ വൈദ്യുതി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരല്പം വലിയ പൈപ്പാണ് പൊട്ടിയപ്പോൾ ശക്തമായ വെള്ളം വന്നു. അതൊരു ഉരുൾപൊട്ടലുപോലെയാണ് അനുഭവപ്പെടുക. ആളുകൾ അതിൽ മരിച്ചുപോയി. ഇങ്ങനെ അതിൻ്റെ എത്രയോ, ഒരുപക്ഷെ മനുഷ്യന് പമ്പ് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ, ഒരു വലിയ ടാങ്കിലേക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയാവുന്നതിൻ്റെ ഇരട്ടിയോളം വലുപ്പം മേഘങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം. ആ മേഘങ്ങളിലെ വെള്ളം ഒരു ഒന്നായിട്ട് അതുപോലെ ഇങ്ങോട്ട് താഴേക്ക് വിടുകയാണെങ്കിലോ, ആളുകളൊക്കെ മരിച്ചുപോലെ. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഏത് വീടാ തകരാതെ പോവുക? പക്ഷേ ഒരത്ഭുതമായി മനുഷ്യന് താങ്ങാൻ കഴിയാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആ മേഘം കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങനെ സജ്ജീകരിച്ചു വെച്ചിരിക്കും. അവിടെ റബ്ബ് പറയുന്നത് ഇന്നദ്ദീന ലവാഖിഉ, പരലോകം നടക്കും, സത്യമാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഇൻ മൻശൂർ അല്ലേ, വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂ വൽ ബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാലഹു മിൻ ദാഫിഉ. തൂർസീന പർവ്വതം തന്നെയാണ് സത്യം. ലൗഹുൽ മഹ്ഫൂദ് തന്നെയാണ് സത്യം. ഉയർത്തപ്പെട്ട മേൽക്കൂര തന്നെയാണ് സത്യം. രാത്രി മുകളിലേക്ക് ഇങ്ങനെ കടന്ന് മേലേക്ക് നോക്കിയാൽ എന്തൊരു മഹാത്ഭുതമാണ് ആകാശം. സുഹൃത്തുക്കളെ, കടലിൻ്റെ അടുത്ത് പോയി നിന്ന് അത്ഭുതം കൂറാത്ത ആരാണ് ലോകത്തുള്ളത്? കുറച്ചൊരു സാമാന്യ ചിന്തയുള്ള ആരും കടലിലേക്ക് നോക്കിയാൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്, അറ്റം കാണാത്ത വെള്ളം. ആ കടലൊരു തെളിവാണ്, ആ കടൽ ഒരായത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഉ, അതിനെ തടയാൻ ആരുമില്ല, ഒരാൾക്കും കഴിയില്ല. അതാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അവലൈസല്ലദി, അവനല്ലയോ, ഒരുത്തനല്ലയോ, ആരാണ്? ഖലഖ, സൃഷ്ടിച്ചു. അസ്സമ

സമാവാത്തി ആകാശങ്ങളെ, വൽ അർദ്ദ ഭൂമിയെയും, ബിഖാദിരിൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ ബിഖാദിരിൻ കഴിവുള്ളവൻ, അലാ അയ്യ ഖലഖ മിസ്ലഹും അവരെപ്പോലെ സൃഷ്ടിക്കുവാൻ, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം അതെ അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്നവനുമാകുന്നു. ഒന്നുകൂടെ പറയാം, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്? അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർദ്ദ ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ, ഭൂമിയെ സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ ബിഖാദിരിൻ കഴിവുള്ളവൻ, അയ്യ ഖലഖ മിസ്ലഹും അവരെപ്പോലെ ഉള്ളവരെ ഒരിക്കൽ കൂടി സൃഷ്ടിക്കുവാൻ, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം അതെ അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനും അൽ അലീം സർവജ്ഞാനിയും. ഇതാണ് ഈ രണ്ടായത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം, അഥവാ പരലോകത്തിൻ്റെ ചില തെളിവുകൾ മുന്നിൽ വെക്കുന്നു, ചില ആയത്തുകൾ മുന്നിൽ വെക്കുന്നു, ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുന്നു. ആ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന് ഒരിക്കൽ കൂടി മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ തെളിവുകളാണ്. ഒരു തവണ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുൽ അല്ലദി ജഅലലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറ, ഒരുവൻ ജഅലലക്കും നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു, മിനശ്ശജരിൽ അഖ്ദർ പച്ചയായ മരങ്ങളിൽ നിന്ന്, ആറൻ തീ, ഫഇദ അൻതും മിൻഹു തൂഖിദൂൻ അപ്പോഴതാ നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലയോ, ബിഖാദിരിൻ കഴിവുള്ളവനല്ലയോ, അലാ യഖ്ലഖ മിസ്ലഹും അവരെപ്പോലുള്ളതിനെ സൃഷ്ടിക്കുന്നതിന്, ബല അതെ, വഹുവൽ ഖല്ലാഖുൽ അലീം അവനാകുന്നു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനും സർവജ്ഞാനിയും. ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم

0: السماوات والأرض بقادر خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. പരലോക ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീനിലെ 80-81 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് നിഷാദ് സല.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളും കേൾവിക്കാർക്ക് കേൾക്കുന്നതിനുള്ള അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹസാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

القول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في

وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة

ضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين وقال

وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق

وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. നാം കേട്ടത് സൂറത്തു ഫാത്തിർ, സൂറത്തു സബ, സൂറത്തു അഹ്സാബ് എന്നീ ഖുർആനിലെ അധ്യായങ്ങൾ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. പ്രസിദ്ധ ഖാരി ഷെയ്ഖ് ത്വാഹ അൽ ജുനൈദ് സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ആദിയാത് ശ്രോതാക്കൾക്കായി പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ആദിയാത്ത്. ഖാരി ത്വഹ അൽ ജുനൈദ് പാരായണം ചെയ്തിരിക്കുന്നു.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഇന്ന് ഖത്തമുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ പരിപാടികൾ തുടരുന്നു. അടുത്തതായി മധുരം ഖുർആൻ. ഈ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം ആയത്തുൽ കുർസി യാസർ അൽ ദുസാരി പാരായണം ചെയ്യുന്നു. സൂറത്തു ആല് ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകൾ പ്രശസ്ത ഖാരി റാദ് അൽ കുർദി പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും അതിലുപരി അത് മനഃപ്പാഠമാക്കുന്നതിനു വേണ്ടി എല്ലാ ദിവസവും കാതോർത്തിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 39 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് 40-ാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാരായണം ചെയ്യുമ്പോൾ കൂടെ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

വലാക്കിൻ റസൂലല്ലാഹി എന്നാണ്. വലാക്കിൻ എന്നതിലെ ആ നൂനിൻ്റെ ഉച്ചാരണം, സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം അവിടെ കാണപ്പെടുകയില്ല. ആ നൂനിനെ റായിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്, ഇദ്ഗാം ചെയ്യുക എന്ന് പറയും. അപ്പോൾ അവിടെ സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം കാണപ്പെടില്ല. വലാക്കിർ റസൂല, വലാക്കിർ റസൂല.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നിങ്ങൾ കേട്ടത് ഹൈഫുൽ ഖുർആൻ, പഠിപ്പിച്ചത് ഹാഫിദ് ജഅഫർ സലഫി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരിഅ് മിശാരി റാഷിദ് അൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത്ത് മുതൽ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറ അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഖിറാഅത്തിൽ വരുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ മഖ്റജ് കൊണ്ടും തജ്വീദിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും അക്ഷരങ്ങൾക്ക് നൽകേണ്ട സിഫത്തുകൾ അറിയാതെ ആയിക്കൊണ്ടുമൊക്കെ വരുന്ന തെറ്റുകൾ ധാരാളമാണ്. സാധാരണ ഖിറാഅത്തിൽ സാധാരണ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇത്തരം വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖലമിലെ 25 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഖലമിലെ ബാക്കി ഭാഗം 26 മുതൽ ശ്രദ്ധിക്കുക.

മുഖർജി തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്. അത് കൃത്യമല്ലാതായി ആയിപ്പോ എങ്ങനെ നമ്മൾ സ്പീഡിൽ ഓതിപ്പോകും റാവു ഹ കാലു എന്ന് പറയുമ്പോൾ. കാലു ഇന്ന, ഇതോ കാലു ഇന്ന എന്നാവും. കാലു ഇന്ന മദ് ചെയ്യാതിരുന്നാൽ ഹംസയുടെ ഉച്ചാരണം ശരിയാവുകയില്ല. അപ്പോൾ കാലു ഇന്ന മദ് മുൻഫസുൽ ചെയ്യണം. ലദാലൂൻ, ഇവിടെ ലദാലൂൻ ഒതുന്നത് ലദാലൂൻ എന്നായിരിക്കും. സ്വാദിന് പുള്ളിട്ടാൻ ദ ലദാ ലദാലൂൻ അങ്ങനെ തന്നെ ഒതണം. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ. ഇവിടെ നഹ്നു ഹ മഹ്റൂമൂൻ ഹ, ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹ ഓതുമ്പോൾ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ലാതെ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ല. ബൽ നഹ്നു മഹ്റൂമൂൻ. ഖാല ഔസതുഹും, ഇവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല ഖാല അല്ല ഖാല ഔസതുഹും. ഔസതുഹും ത നമ്മൾ ഓതുന്നതോ ഔസതുഹും, ഇവിടെ ത ആണോ ത ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഔസതുഹും എന്ന് പറഞ്ഞു പോകുന്നു. ഔസതുഹും എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ത ഇന് ലൊമ്മ് കൊടുത്താൽ എന്താണോ ശബ്ദം തു, ഈ ത എന്ന അക്ഷരമാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് ഔസതുഹും എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് വരിക തന്നെ വേണം. അതുപോലെ ഔസതുഹും അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഇത് ഖാമുത്തമാസിലേൻ, ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഓതാറുള്ളത് അഖുല്ലക്കും. എങ്കിലും അവിടെ ശ്രദ്ധിക്കുക നിയമം ഇന്നതാണ് എന്നുള്ളത്. അതുപോലെ ഖാഫിൻ്റെ ഉച്ചാരണം അഖുല്ലക്കും അഖുല്ലക്കും, അവിടെയും ശ്രദ്ധിക്കുക. ലൗല തുസബ്ബിഹൂൻ തുസബ്ബിഹൂൻ ഹ, തുസബ്ബിഹൂൻ അല്ല തുസബ്ബിഹൂൻ. 29-ാമത്തെ ആയത്തിൽ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. ഇവിടെ ഖാലു സുബ്ഹാന സുബ്ഹാന റബ്ബിന, സുബ്ഹ സുബ്ഹ രണ്ടു മാറ്റുണ്ട്. സുബ്ഹാന റബ്ബിന ഖാലു

0: എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ നമ്മൾ ഓതുന്നോ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സുബ്ഹാന, മറ്റൊന്ന് ളാലിമീൻ. ളാലിമീൻ അല്ല ളാലിമീൻ. മുൻ പല്ലുകളുടെ ഇരുനിരയാണ് അതിൻ്റെ മഹ്റജ്, നാവിൻ്റെ അറ്റം, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക എന്നുള്ളതും. കാരണം ഹെറൂഫുൽ ഇസ്തിലാൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടെ ഉച്ചരിക്കേണ്ട അക്ഷരം.
1: فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ.
0: ഇവിടെ ബഅദുഹും ദാദ്, ബഅദിൻ ദാദ്, രണ്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ദാദിൻ്റെ ഉച്ചാരണം.
1: قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ طَاغِينَ.
0: قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ. നമ്മൾ ഓതുന്നത് എങ്ങനെയാ? إِنَّا كُنَّا طَاغِينَ തോയീൻ. പലതും പല രൂപത്തിലായിരിക്കും. ഏതായാലും കൃത്യമായ മഖ്റജിൽ നിന്ന് ഓതുവാൻ ശ്രമിക്കുക.
1: ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത

0: സൂറത്തുൽ ഖലമിലെ 26 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടെ തജ്വീദ് അനുസരിച്ച് കൃത്യമായ പാരായണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون فوقع الحق

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആൻ അധ്യായം 7 സൂറ അൽ അറാഫ് 117 തൊട്ട് 136 വരെ വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖലീഫ് പാരായണം നിർവഹിച്ചത്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ തുനേജി.

0: رفيقا.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയ വസന്തം. നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم أولم يروا أنا خلقنا لهم مما عملت أيدينا

ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് യാസീനിലെ 71 മുതൽ 73 വരെയുള്ള 3 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. കഴിഞ്ഞ ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ആയത്തുകളിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു വിഷയത്തിലേക്ക് ഈ 3 ആയത്തുകൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും അന്ന എന്ന് ഓതുമ്പോൾ മണിച്ചു കൊണ്ടോതണം, ശദ്ദുള്ള നൂന് മണിക്കണം എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മിമ്മ എന്ന് ഓതുന്നാത്ത 2 മീമും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ അൻആമൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് അൻആമം ഫഹും ലഹാ മാലികൂൻ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് ആ ഒരു ഭാഗമാണ്, അത് ഒന്ന് ശ്രദ്ധിച്ച് പറയണം ചെയ്യുക. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത്തെ ആയത്ത്, 71-ാമത്തെ ആയത്ത്, അവലം യറൗ അവർ കണ്ടില്ലേ, അവലം ഇല്ലേ, യറൗ അവർ കണ്ടില്ലേ, അന്ന തീർച്ചയായും, അന്ന ഹമൽന അന്നാ ഖലഖ്ന ഹമൽന എന്ന് പാരായണം ചെയ്തത് ശരിയല്ല, അന്നാ ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും അവർക്കു വേണ്ടി, മിമ്മ അമിലത് പ്രവർത്തിച്ചതിൽ നിന്ന്, ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, അൻആമൻ കാലികളെ, ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളുമായി തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, അവലം യറൗ അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ ലഹും അവർക്കു വേണ്ടി നാം, തീർച്ചയായും അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത്, മിമ്മ അമിലത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അമില പ്രവർത്തിച്ചു, യദുൻ ഐദി കൈ, മിമ്മ അമിലത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൻആമൻ കാലികളെ, ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളായിരിക്കുന്നു, മാലിക് ഉടമസ്ഥൻ, മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ഒരു വാചകമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട ആശയം. അല്ലാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, അതായത് ധാരാളം സൃഷ്ടിചരാചരങ്ങളെ ഭൂമിലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ധാരാളം സൃഷ്ടിചരാചരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് പലതിനും ഉപകാരമുള്ളതും പരസ്പര പൂരകങ്ങളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന രൂപത്തിലുമൊക്കെയാണ്. മനുഷ്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന എന്തെല്ലാം സംഗതികളിവിടെയുണ്ട്! മറ്റുള്ള ജീവജാലങ്ങളെയും പരിസ്ഥിതിയിലെ, പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ആശ്രയിച്ചുകൊണ്ട് മനുഷ്യനും നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ന ബുദ്ധിയുള്ള, ചിന്തയുള്ള സൃഷ്ടിക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്തുകൊണ്ട് അല്ലാഹു മനുഷ്യന് നൽകിയ ഒരാദരവിൻ്റെ പരിഗണനയുടെ ഭാഗമായി ഒരുപാട് സൃഷ്ടികളെക്കുറിച്ചത് മനുഷ്യന് അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അത്തരം മനുഷ്യനു കീഴ്പ്പെടുത്തിക്കൊടുത്ത സംവിധാനങ്ങളെ ആശ്രയിച്ചും അവലംബിച്ചും ഉപയോഗപ്പെടുത്തിയുമാണ് ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും, അതിൽ തർക്കമില്ല. അതിലെ ഒന്നാണ് കാലികൾ, അൻആം. സോ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അൻആം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലികളെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവയെ ഉപയോഗപ്പെടുത്തി, അവയുടെ വ്യത്യസ്ത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് നാളിതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ
തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമാണായിട്ടുള്ളത്. ഭക്ഷണരംഗത്ത് വളരെ പരമ്പരാഗതമായി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ബദലായി ഇന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തുക്കൾ, കൃഷിയിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ധാന്യവിളകളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മാംസവും ഒക്കെയാണ്, മത്സ്യവും മാംസവും ഒക്കെയാണ്. മനുഷ്യൻ എന്നുള്ളത് മനുഷ്യൻ്റെ മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ് എന്നുള്ളത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും മനുഷ്യചരിത്രം എത്തിയതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലെത്തിയാലും മാംസം മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവമാണ് എന്നതിൽ തർക്കമില്ല. മാംസത്തിന് വേണ്ടി മാത്രമാണോ കാലികളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്? അല്ല, മറ്റു ഒരുപാട് ആവശ്യങ്ങൾക്കു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, യാത്രയ്ക്കു വേണ്ടി, വാഹനമായി, മറ്റു കൃഷികൾ നിർവഹിക്കുന്നതിനു വേണ്ടി, ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യാൻ വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്കും, അഥവാ ഒരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണയാട്ടുന്നതിന്, വെള്ളം കോരുന്നതിന്, അതല്ലാത്ത മനുഷ്യൻ്റെ വസ്ത്രത്തിനു വേണ്ടി തുകൽ വ്യവസായം, ഇപ്പോൾ ഒരു വലിയ വ്യവസായമായെങ്കിലും അന്നു മുതലേ മനുഷ്യന് കാലുറയുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീടുണ്ടാക്കാൻ, അതുപോലെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളുടെ തുകൽ, മൃഗങ്ങളുടെ കൊമ്പുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, മൃഗങ്ങളുടെ പാല്, കാലികളുടെ മാംസം, ഇങ്ങനെ ഒരു കാലിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ മനുഷ്യൻ്റെ നിത്യോപയോഗം, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നമുക്കറിയാം. എത്രയായിട്ടാണ് വ്യവസായം രൂപപ്പെട്ടു വന്നത്? 3-4 നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉണ്ടായിട്ടുള്ളൂ. എന്നു മുതലാണ് അതല്ലാത്ത കാലികളുടേതല്ലാത്ത മറ്റു അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ചെരുപ്പുകളും അതുപോലെ തന്നെ എഴുത്തുപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു പല സംവിധാനങ്ങളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? ഏതാനും നൂറ്റാണ്ടുകളായിട്ടുള്ളൂ. മനുഷ്യൻ ഭൂമിലോകത്തേക്ക് കടന്നു വന്ന 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. കാലികളെ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ രോമങ്ങൾ പോലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വിശുദ്ധ ഖുർആൻ അത്തരം മനുഷ്യനോളം പഴക്കമുള്ള 10,000 കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വലിയ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത്രയധികം ആമുഖം നൽകാനുള്ള കാരണം, കാലികളെ വിൽക്കുന്നതും വാങ്ങുന്നതും, അത് മനുഷ്യന് അത്ര ഭൂഷണമല്ല എന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. 1000 കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക സംവിധാനത്തെ തകർക്കലാണ്. അതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത് അവലം യറൌ, അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ, നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത്ത് ഐദീന, നമ്മുടെ കരങ്ങൾ സൃഷ്ടിച്ചതിൽ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻആമൻ, കാലികളെ, ഫഹും, അങ്ങനെ അവർ, ലഹ, ആ കാലികളുടെ മാലിക്കൂനുടമകളായി തീർന്നു. ഇനി രണ്ടാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? വദല്ലൽനാഹ, നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടാകുന്നു, വമിൻഹ, അവയിൽ നിന്ന്, യഉക്കുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യനെ കാലികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യന് വേണ്ടി കാലികളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് കാലികളിൽ മനുഷ്യനുള്ളത് എന്നതിൻ്റെ രണ്ടുദാഹരണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വദല്ലൽനാഹ, അവയെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ലഹും, അവർക്ക്, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടായി, ഫമിൻഹ, അവയിൽ നിന്ന്, യഅക്കുലൂന, അവർ ഭക്ഷിക്കുകയും ചെയ്തു.
എന്താണ് രണ്ട് ഉപയോഗങ്ങൾ? ഒന്ന് വാഹനങ്ങളാണ്, അഥവാ മനുഷ്യൻ വാഹനങ്ങൾ യന്ത്രവൽകൃത വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏതാനും കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിനോടൊക്കെ ഏതാനും വർഷങ്ങൾ അപ്പുറവും ഇപ്പുറവുമൊക്കെയാണ് മറ്റു പലതരത്തിലുള്ള വാഹനങ്ങളും ഉണ്ടായത്. നടന്നുകൊണ്ട് മനുഷ്യൻ യാത്ര ചെയ്യുന്നു, വാഹനങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നു, മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാൻ കഴിയാവുന്ന വാഹനങ്ങളുണ്ടാകുന്നു, ശബ്ദവേഗതയിൽ ബഹിരാകാശങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ കഴിയാവുന്ന രൂപത്തിലുള്ള റോക്കറ്റുകളും മറ്റു സംവിധാനങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഇതിനൊക്കെ മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു, മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് മാടുകളെ ഉപയോഗിച്ചുള്ള കാളവണ്ടികളിലോ പോത്തുവണ്ടികളിലോ ആയിരുന്നു. കഴുതപ്പുറത്ത് ലഗേജ് കയറ്റി വെച്ച് നടന്നു സഞ്ചരിച്ചിരുന്നു മനുഷ്യർ. അല്ലെ, ഒട്ടകത്തിനൊരു പേരു തന്നെയുണ്ട്, സഫീനത്തു സഹറ, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലൂടെ മനുഷ്യനെയും ചുമന്ന മനുഷ്യൻ്റെ ലഗേജുകളും ചരക്കുകളും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു നല്ല സൃഷ്ടിയെ അള്ളാഹു മനുഷ്യന് നൽകി. അതാണ് ഒട്ടകം. മനുഷ്യനുമായി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന കുതിരകളെ അള്ളാഹു നൽകി. അവയെ പരിശീലിപ്പിച്ചാൽ ഏറ്റവും നല്ല വേഗത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും. എല്ലാ മൃഗങ്ങളെയും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? കഴിയില്ല. എല്ലാ മൃഗങ്ങളെയും മനുഷ്യന് യാത്രക്കോ മനുഷ്യന് ഭക്ഷണത്തിനോ മനുഷ്യന് മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ജീവികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാലികളെ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. ഒട്ടകങ്ങളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, കുതിരകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, ആടുകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, ഭക്ഷണം കഴിക്കൊടുക്കാം, വീട്ടിൽ വളർത്താം. അത് നമ്മളെക്കൂടി ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ വളർത്തുന്നൊരു സംവിധാനമില്ലെങ്കിൽ ഒരുപക്ഷേ അവയുടെ വംശനാശങ്ങൾ സംഭവിച്ചു പോയേക്കാം. മനുഷ്യനെക്കൂടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ വീട്ടിനകത്ത് വളർത്തുന്ന ഈ ജീവജാലങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവയ്ക്ക് മുകളിൽ യാത്ര ചെയ്തിരുന്നു. അത് ഇന്നോ ഇന്നലെയോ മുതലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി. മനുഷ്യൻ അവയുടെ ഭക്ഷണം കഴിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി. മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നൊരു ഭക്ഷണമാണ്. മാംസം മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമാണ്. എന്നാൽ മാംസം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. അധികമായാൽ മാംസമല്ല അല്ലാത്ത ഭക്ഷണങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം പ്രധാന ഭക്ഷണമാകുന്ന എത്രയോ ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം ലോകത്തുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യന് അത് കഴിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു ശാരീരിക പ്രതിയും പ്രകൃതിയും ആന്തരികാവയവങ്ങളുമാണ് മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ളത്. അത് മനുഷ്യന് ഉപകാരപ്പെടുന്നൊരു ഭക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചു തന്നു. വദല്ലൽനാഹാലഹും ഫമിൻഹാ റുകൂബുഹും വമിൻഹാ യഅകുലൂൻ. അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് അവരുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നു. വമിൻഹാ യഅകുലൂൻ, അവയിൽ നിന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. 3-ാമത്തായത്തിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? വലഹും ഫീഹ മനാഫ്, വലഹും അവർക്കുണ്ട് ഫീഹ അവയിൽ ആ കാലികളിൽ മനാഫ്, ഉപകാരങ്ങൾ, വമശാരിബ് പാനീയങ്ങളുമുണ്ട്. അഫലായിഷ്കുറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ വളർത്തുന്ന കാലികളെന്ന് പറയുന്നത്. റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. രണ്ട് പ്രയോജനങ്ങൾ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, റക്കൂബും പിന്നെ ഭക്ഷണവും, വാഹനവും ഭക്ഷണവും. ഇനിയുള്ള മറ്റൊരു ഉപകാരം കൂടി ആയത്തിൽ പഠിപ്പിക്കുന്നു, മശാരിബ് പാനീയമാണ്. 3 ഉപകാരങ്ങൾ എണ്ണിപ്പറഞ്ഞു. വമനാഫിഉ ഫീഹ മനാഫിഉ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, 4 പദപ്രയോഗങ്ങൾ. 1 വാഹനമാണ് കാലികൾ, 2 ഭക്ഷണമാണ് കാലികൾ, 3 പാനീയം കാലികളിലുണ്ട്, 4 അതല്ലാത്ത ധാരാളം ഉപകാരങ്ങളുണ്ട്. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ! വാഹനമായി വർഷങ്ങളായി, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങളായി കാലികൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ മാടുകളെയും ഒട്ടകങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. പാലിനു വേണ്ടി സഹസ്രാബ്ദങ്ങളായി വീടുകളിൽ
കാലികളെ മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് വല്ലാത്തൊരത്ഭുതമാണ്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഇതല്ലാത്ത സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല കാലികളെ സംബന്ധിച്ച്, അവയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വ ഇന്നലകും ഫില്ലൻ ആമില ഇബറ, സൂറത്ത് മുഅ്മിനൂനിലെ 21-ാമത്തെ ആയത്ത്. മനുഷ്യരെ, നിങ്ങൾക്ക് കാലികളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും, നിങ്ങൾക്ക് നാം നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുസൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന്. വലക്കും ഫീഹ മനാഫിഉ കസീറ, പാല് മാത്രമല്ല നിങ്ങൾക്ക് സമീകൃത ആഹാരമാണ് പാല്. ആർക്കാണതിൽ തർക്കമുള്ളത്? കാലികളുടെ, മാടുകളുടെ, ആടുകളുടെ ഉദരങ്ങളിൽ നിന്നുണ്ടാകുന്ന പാല് എന്നുള്ളത് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന, വിശിഷ്യ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമീകൃത ആഹാരം എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. അത്രയധികം പ്രയോജനം മനുഷ്യന് കാലികളിലുണ്ട്. വമലക്കും ഫീഹ മനാഫിഉ കസീറ, അതല്ലാത്ത ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. വമിൻഹാ തഅക്കുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, കപ്പലുകളിലും കാലികൾക്കു മുകളിലും നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നവ, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ചുമക്കപ്പെടുന്നു, അഥവാ അവയെ വാഹനങ്ങളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. വാഹനം, ഭക്ഷണം, പാനീയം. ആ പാനീയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിച്ചു. വ ഇന്നലക്കും ഫില്ലൻ ആമില ഇബ്ര, കാലികളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അവയുടെ ഉദരങ്ങളിൽ നിങ്ങൾക്ക് പാനീയം നൽകുന്നു. മിം ബൈനി ഫർസിം വദമിൽ ലബനൻ ഖാലിസൻ സായിഖൻ ലിശ്ശാരിബീൻ, മിം ബൈനി ഫർസിം വദമിൻ, അവയുടെ മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന്, കാലികളുടെ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ലഭിക്കുന്നത് ലബനൻ ഖാലിസൻ, കളങ്കമില്ലാത്ത പാലാണ്. സായിഖൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ, നല്ല സ്വാദുള്ള, രുചികരമായ, അല്ലെ, ഏറ്റവും നല്ല ആഹാരമായിട്ടുള്ള പാല് എവിടെ നിന്നാണ് വരുന്നത്? അത് ചാണകത്തിനും രക്തത്തിനും, മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ്. എന്തൊരത്ഭുതമാണ്, എന്തു വലിയ ദൃഷ്ടാന്തമാണ്! റബ്ബിൻ്റെ സൃഷ്ടികളിൽ എന്തുമാത്രം വലിയ ഒരത്ഭുതമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വച്ചിട്ടുള്ളത്! അതിനെ വേണ്ടെന്നു വെക്കുകയല്ല, അത്തരമൊരു കൃഷിയെ, ഒരു സംവിധാനത്തെ, മനുഷ്യന് ഉപകാരമുള്ള ഒരു വ്യവസ്ഥിതിയെ നിരാകരിക്കുകയല്ല, അവയെ ചൂഷണം ചെയ്യുകയുമല്ല ചെയ്യേണ്ടത്, ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴും വാഹനങ്ങളായി അനേകായിരം ഗ്രാമങ്ങളിൽ, എത്രയെത്രയോ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ, കോടാനക്കോടി ജനങ്ങളുടെ ഭക്ഷണമാണ്, കോടാനക്കോടി ജീവനങ്ങളുടെ ഉപജീവന മാർഗമാണ്, കോടാനക്കോടി ജനങ്ങളുടെ വാഹനമാണ്. അതല്ലാത്ത വമനാഫിഉ കസീറ, പരിധികളില്ലാത്ത ഉപകാരങ്ങൾ. വസ്ത്രം ധരിക്കുന്നത് ഇവയുടെ രോമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഒരുപാട് പാത്രങ്ങളും സംവിധാനങ്ങളും നിത്യജീവിതത്തിലെ ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന ഇവയുടെ തുകൽ ഉപയോഗിച്ചാണ്. കൊമ്പുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. എല്ലുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. പണ്ടില്ലാത്ത പുതിയ പുതിയ ഉപയോഗങ്ങൾ കാലികളെ കൊണ്ടുണ്ട്, അല്ലേ? ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ജൈവവളത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാം ഉപയോഗങ്ങളാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ്! യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായി അൻആം, കാലികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ, മനുഷ്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി, ഒരു ഉപകാരമുള്ള വസ്തുവായി, പ്രകൃതിയിലെ മനുഷ്യന് ഏറ്റവും ഉപയോഗമുള്ളൊരു വസ്തുവായി കാലികൾ നിലകൊള്ളുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ എടുത്തു പറയുന്നത്. 71-73 വരെയുള്ള ആയത്തുകൾ ഒരിക്കൽ കൂടി പറയാം അവയുടെ ആശയം. അവലം യറൗ, അവർ

അവർക്ക് ഫീഹ അതിലുണ്ട് മനാഫ, ധാരാളം ഉപകാരങ്ങളുണ്ട്. വമശാരിബ് പാനീയവുമുണ്ട്. അഫലായഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അള്ളാഹു ചെയ്തുവച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? റബ്ബ് ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കൊരു ഭാരമല്ല, ഇതൊരു പീഡനമല്ല, ഇതൊരു ക്രൂരതയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ കാലിസമ്പത്തിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു പ്രകൃതി സമ്പത്തായി ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവയുടെ പിന്നെ എന്താ പറയുക, വിൽപ്പനകളും വാങ്ങലുകളും അവയുടെ മാംസത്തിൻ്റെ ഉപയോഗവും ഒക്കെ നിർത്തിവെച്ചാൽ പ്രശ്നം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ ഉപജീവന മാർഗത്തെ, ഒരു വലിയ അനുഗ്രഹത്തെ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു അസംസ്കൃത വസ്തു എന്ന നിലയ്ക്ക്, ഒരു സ്രോതസ് എന്ന നിലയ്ക്ക്, ഒരു വലിയ ഖനിയാണ് യഥാർത്ഥത്തിൽ കാലിസമ്പത്ത്. അതിനെ നിരാകരിക്കുകയും അതിനെ നഷ്ടപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കാലികളുടെ എല്ലുകളിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. കാലികളുടെ പിന്നെ മലത്തിൽ, ചാണകത്തിൽ നിന്ന് അവ ജൈവവളമായി വരുന്നു, അവ ബയോഗ്യാസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അവയുടെ രോമങ്ങളിൽ നിന്ന് പിന്നെ നമുക്കറിയാം പലവിധത്തിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവയുടെ തുകലുപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പലവിധത്തിലുള്ള ആളുകളുടെ ഉപജീവന മാർഗമായി അവ മാറുന്നുണ്ട്. മാംസം ഒരു വലിയ വ്യവസായത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ ഏരിയയാണ്. മനുഷ്യന് നല്ല ഭക്ഷണമാണ്. അവയുടെ പാല്, ആ പാലിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഒരു വിശാലമായ റബ്ബിൻ്റെ വലിയ ഒരനുഗ്രഹമായി യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഫലായഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർ നന്ദി കാണിക്കുന്നില്ലേ? അഫലായഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? നമ്മൾ പല വിധത്തിലുള്ള പിന്നെ വിദണ്ഡവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ റബ്ബി നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിരാകരിക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ

0: ولهم فيها منافع ومشارب أفلا يشكرون. അള്ളാഹു ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 71, 72, 73 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യം

0: കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ്. വിശുദ്ധ ഖുർആനിന്റെ പഠനം കുട്ടികൾക്ക് സാധ്യമാക്കുന്നതിനു വേണ്ടി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്യൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്ന ഭാഗം വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയിട്ടുള്ള 30-ാമത്തെ ജുസ് അഥവാ അമ്മ ജുസ്ഇൽ നിന്നുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: അമാൻ അഹമ്മദ്.
4: അമാൻ അഹമ്മദ്, മാഷാ അല്ലാ. അമാൻ അഹമ്മദിന്റെ സ്ഥലം എവിടെയാണ്?
5: ചങ്ങലീരി.
4: ചങ്ങലീരി, മാഷാ അല്ലാ. അമാൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
5: 3-ാം ക്ലാസ്സിൽ
4: പഠിക്കുന്ന അമാൻ അഹമ്മദ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. 30-ാമത്തെ ജുസ് ആയ അമ്മ ജുസ് പഠിച്ചിട്ടുണ്ടോ? അമാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആ, എന്നാൽ ഏകദേശം പഠിച്ചില്ലേ? അതെപ്പോഴും ഓതി നോക്കാറുണ്ടോ പഠിച്ച സൂറത്തുകളൊക്കെ? മാഷാ അല്ലാ. അപ്പൊ എപ്പോഴും ഖുർആനോടൊരു ബന്ധം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഖുർആനിൻ്റെ ഒരാളായി മാറുവാൻ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മാവിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? ഞാൻ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാം, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കണേ.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك
4: أمان വളരെ പെട്ടെന്ന് തന്നെ അമാൻ അഹമ്മദ് ഉത്തരം പറഞ്ഞു. സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ബാക്കി ഒന്നുകൂടി ആയത്തിൽ ചില തെറ്റുകൾ. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, തെറ്റുകളൊന്നും ഇല്ലാതെ എപ്പോഴും പഠിക്കണം. ഖുർആൻ പഠിക്കുമ്പോൾ ഒരു വാക്ക് മാറിയാൽ അല്ലെങ്കിൽ ഒരു അക്ഷരം മാറിയാൽ അർത്ഥം മാറും. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്തു അമാൻ അഹമ്മദ് പറഞ്ഞു. അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ വിജയായി മാറും. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലെ ഒരു വിന്നറായി മാറാൻ സാധിക്കും. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണെന്ന് പറഞ്ഞു തരണം. റെഡിയല്ലേ? എന്നാ ശ്രദ്ധിച്ചോ. വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വാ സനുഖ്റിഉക ഫലാ തൻസ إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى
5: آلا
4: سورة
5: آلا
4: ما شاء الله سورة العليلة وجنانغل آئرين أستاذ أوديرن ندي أبو إننات مون چودينغل لأي اترام ولرأي پتن ندن مروڑي نلغي سندو شاهيلة ഇന്നത്തെ ഒരു വിജയിയാണ്. ഇൻഷാല്ലാ ഇനിയുമുള്ള ടെലിക്യൂസിലെയും അതുപോലെ ഇനിയുമുള്ള പീസ് റേഡിയോയുടെ പരിപാടികളിലും പങ്കെടുക്കണം. എപ്പോഴും അതിലെ ഭാഗവാക്കാവണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കോളറായിരുന്ന അമാൻ അഹമ്മദ് ആയിരുന്നു. മണ്ണാർക്കാട് സ്വദേശിയായ അമാൻ അഹമ്മദ് ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുൽ വാജിദ്. മാഷാ അല്ലാ. അബ്ദുൽ വാജിദ് എവിടെയാണ് സ്ഥലം?
5: മണ്ണാർക്കാട്.
4: മണ്ണാർക്കാട്. മാഷാ അല്ലാ, മണ്ണാർക്കാടിൽ നിന്നാണ് കുറെ വിളികൾ വരുന്നത്. അബ്ദുൽ വാജിദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? മാഷാ അല്ലാ. അബ്ദുൽ വാജിദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
5: ഞാനിപ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു.
4: അഞ്ചാം ക്ലാസ്സിലാണ് അബ്ദുൽ വാജിദ് പഠിക്കുന്നത്. അബ്ദുൽ വാജിദ്, അമ്മ ജൂസ് പഠിച്ചിട്ടുണ്ടോ? അമ്മ ജൂസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സൂറത്തും എപ്പോഴും ഓതാറുണ്ടോ? ഓക്കെ. അപ്പോ എപ്പോഴും ഖുർആനോട് ബന്ധമുണ്ടാക്കാറുണ്ട് അല്ലേ അബ്ദുൽ വാജിദ്? അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? ഓക്കെ, സിമ്പിളായ ചോദ്യങ്ങൾ ഉസ്താദ് ചോദിക്കാം. بسم الله الرحمن الرحيم والشمس وضحاها

0: إذا يغشاها والسماء وما بناها. عبد الواجد واكير لا تقولوا
1: بسم الله الرحمن الرحيم والأرض وما طهاها ونفس وما سواها فألهمها فجورها وتقواها.
0: ഓക്കേ, മാഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അബ്ദുൽ വാജിദ് സന്തോഷായോ? സിമ്പിളായ ചോദ്യമല്ലേ ചോദിച്ചത്? ഓക്കേ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചില ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണെന്ന് പറയണം. റെഡിയല്ലേ? ഓക്കേ, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم കല്ല സൗഫ തഅലമൂൻ കല്ല ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ. അബ്ദുൽ വാജിദ് മനസ്സിലായോ? ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? സൂറത്തു തകാസുർ അല്ലേ? മാഷാല്ലാ. അപ്പോ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം അബ്ദുൽ വാജിദ് പറഞ്ഞു. ഇനി അവസാനത്തെ ഒരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. തയ്യാറല്ലേ? ഓക്കെ, ഞാനൊരു ആയത്തോതും, അതിന് മുമ്പെയുള്ള ആയത്തോതണം. ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോ. ഫൽമൂരിയാതി ഖദ്ഹ
1: വൽആദിയാതി ദബ്ഹ.
0: അയ്യോ, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വൽആദിയാതി ദബ്ഹ എന്നുള്ള ഉത്തരം നൽകി കഴിഞ്ഞു. അപ്പോ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം അബ്ദുൽ വാജിദ് പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി നൽകി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിജയമായി മാറിയല്ലേ? ഓക്കെ, അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
0: ഇന്നത്തെ അവസാനത്തെ കോളറായി വന്നിരുന്നത് അബ്ദുൽ വാജിദ് ആയിരുന്നു. മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ തന്നെ അത് പറയാൻ സാധിച്ചു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലി ക്യുജിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: മുഹമ്മദ് മുനീർ കെ പി.
0: മുഹമ്മദ്
2: മുനീർ കെ പി.
0: മുൻദിർ കെ പി, മാഷാല്ലാ. മുൻദിർ കെ പി, എവിടെയാണ് സ്ഥലം? പെരിന്തൽമണ്ണ. മാഷാല്ലാ, പെരിന്തൽമണ്ണയിൽ നിന്ന് മുൻദിർ കെ പി ആണ് ഇന്ന് നമ്മളിലേക്ക് വിളിച്ചിട്ടുള്ളത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സില്. മാഷാല്ലാ. അപ്പോ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടല്ലേ? പീസ് റേഡിയോയുടെ ഏതൊക്കെ പരിപാടികൾ കേൾക്കാറുണ്ട്? കേൾക്കുന്നില്ലേ? ഒന്ന് റേഞ്ചിലുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കും. മുന്തിർ.
2: ഓക്കെ,
0: അപ്പോ പീസ് റേഡിയോയുടെ ഏതൊക്കെ പരിപാടികൾ കേൾക്കാറുണ്ട് മുന്തിർ? എപ്പോഴും പീസ് റേഡിയോ ഒരു ശ്രോതാവാണല്ലേ? അപ്പൊ ഇന്നത്തെ ടെലിക്യൂസ് നമ്മൾ ചോദിക്കുന്ന ഭാഗം അമ്മ ജുസയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അമ്മ ജുസ പഠിച്ചിട്ടുണ്ടോ? മാഷാല്ലാ. അപ്പൊ കൊറേ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചോണ്ടിരിക്കണം അല്ലേ? പഠിച്ചത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യലില്ലേ? എപ്പോഴും മോദി നോക്കാറുണ്ടോ? മാഷാല്ലാ. അപ്പൊ എപ്പോഴും പഠിച്ചത് എപ്പോഴും മറക്കരുത്, എപ്പോഴും ഓർത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്വിസിലേക്ക് കടന്നാലോ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡിയല്ലേ? ഞാന് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, അതൊരൊട്ടെ ചോദിക്കുള്ളൂ, ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമയിദിൻ ഖാശിഅ ആമിലതുൻ നാസിബ തസ്ല നാറൻ ഹാമിയ. മുൻദിർ, കേൾക്കുന്നുണ്ടോ? വേറെ ശബ്ദങ്ങളുണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് ശബ്ദമില്ലാത്ത സ്ഥലത്തേക്ക് മാറിയിരിക്കോ? ലൗഡ് സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്തു. ഓക്കെ, മാറിയിരുന്നോ? ഓക്കെ, അപ്പൊ ചോദ്യം മനസ്സിലായോ? ആ, ബാക്കി അത് ആ ബാക്കി ഇടയിലൊന്ന് അക്ഷരം മാറി. ഒന്നുകൂടി ഓതി നോക്ക്. ലൈസ ലഹും ത്വാമിൻ എന്നാണോ ത്വാമുൻ എന്നാണോ? ലൈസ ലഹും ആദ്യത്തെ ചോദ്യമാണ്, സിമ്പിളായ ഒരു ഉത്തരമാണ് പറയുന്നത്. ചെറിയൊരു തെറ്റ്, എന്താണെന്ന് നോക്ക്, ഒന്നുകൂടി നോക്ക്, ശ്രദ്ധിക്ക്, ഒന്നുകൂടി ഓതി നോക്ക്. അയ്യോ, അപ്പോ ലൈസ ലഹും ത്വാമുൻ ഇല്ലാ മിൻ ദരീഇ. ത്വാമുൻ എന്നാണ്, ത്വാമിൻ എന്നല്ല കേട്ടോ. അപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണേ. ഒരു ഹർക്കത്ത് മാറുകയോ അല്ലെങ്കിൽ ഒരു അക്ഷരം മാറിയാൽ എന്താവും? അർത്ഥം മാറും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം മുൻദിർ കെ പി പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചില ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് പറയണം. റെഡിയാണോ? അപ്പൊ ഞാൻ ഓതിത്തരാം. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് إِنَّهُ عَلَى رَجْعِهِ لَقَادِرْ. ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? ഒന്നും കൂടി ഓതിത്തരാം. فَلْيَنْظُرِ الْإِنسَانُ مِمَّ خُلِقَ خُلِقَ مِن مَّاءٍ دَافِقٍ يَخْرُجُ مِن بَيْنِ الصُّلْبِ وَالتَّرَائِبِ ترائب انه على رجعه لقادر. കിട്ടിയോ? മുൻദിർ വേഗം ആലോചിക്ക്, അവസാന സമയം അവസാനിക്കാനായി. സൂറത്തു ക്ലിയർ ആയില്ല, ഏതാ സൂറത്ത് പറഞ്ഞു മനസ്സിലായില്ല. അല്ല മുൻദിർ, അപ്പോ പറഞ്ഞത് തെറ്റായ ഉത്തരമാണ്. സൂറത്തു ത്വാരിഖ് ആണ്, സൂറത്തു ത്വാരിഖ്. സൂറത്തു ത്വാരിഖ് ആയിരുന്നു ആദ്യം പറഞ്ഞിന്ന്. ആ, വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അതല്ല ഉസ്താദ് ഒരോട്ടം ചോദിച്ചത് ഏതാണ് ഉത്തരം എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന് സൂറത്തു ത്വാരിഖ്. അപ്പൊ വളരെ കോൺഫിഡൻസോടെ പറയണം കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് പറഞ്ഞാല് വിജയമായി മാറുള്ളൂ. അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് പറയണേ, ശ്രദ്ധിക്കണേ. ഓക്കെ, അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ആയത്ത് ഓതണം. ഓക്കെ, ഓക്കെ, നമ്മൾ സിമ്പിളായ സൂറത്തിൽ എന്നാണ് എന്ത് ചെയ്യുക, ഒരായത്തോതും അതിന് തൊട്ട് മുമ്പിലുള്ള ആയത്താണ് എന്ത് ചെയ്യേണ്ടത്, ഓതി തരേണ്ടത്. ശ്രദ്ധിക്കണേ. يحسب أن ما له أخلد يحسب أن ما له أخلد മുന്തിര ഒറ്റക്കല്ലേ കൂടെ ഉള്ളത്, വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലല്ലോ, തെറ്റി. يحسب أن ما له أخلد അതിന് മുമ്പേ ഉള്ളായിട്ട്. ഓക്കെ, ഇൻഷാല്ലാ ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും ലഭിക്കും. അവസാനത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? അല്ലദീ ജമഅ മാലം വഅദ്ദദ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ അവസരങ്ങൾ ലഭിക്കും. മുന്തിർ കേൾക്കുന്നുണ്ടോ? ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് മുന്തിർ KP ആയിരുന്നു അവസാനത്തെ കോളറായിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഇതുപോലെയുള്ള ഖുർആൻ ടെലിക്യൂസ് ഇനിയും നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിൻ്റെ സിലബസ് ഏതാണോ പറയുന്നത് അത് പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വിജയമായി മാറാൻ, ഇതിൻ്റെ ഒരു ശ്രോതാവായി മാറുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1,000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്.
6: നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദമാധുര്യമൂറുന്ന ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന മധുരം ഖുർആനിൽ ഇന്ന് സൂറത്തു അൽ ഇസ്റാഇൻ്റെ 105 മുതൽ 111 വരെയുള്ള ഭാഗങ്ങൾ പ്രശസ്ത കാരി ഇദ്രീസ് അബുക്കർ നിർവഹിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിന്റെ ആകർഷണീയമായ പാരായണം നമുക്ക് നൽകുന്ന അനുഭൂതി തീർത്തും വ്യത്യസ്തമാണ്. മധുരം ഖുർആനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് യാസർ അൽ ദൊസാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ യാസർ അൽ ദുസാരി നിർവഹിച്ചത്.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടിലേപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. 20. ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീം, ഖൈറം. തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഹ, ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബി യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ കഅന്നഹും ഇലാ നുസുബിയൂഫിദൂൻ. അവസാനത്തെ ആയത്തിൽ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ, ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ അബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമ ആണ് യ. ذلك اليوم الذي كانوا يوعدون. ഖ
خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 500 ഖുർആൻ പഠന ക്ലാസ്സാണ്. മൊഡ്യൂൾ 15 29 ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടി, ഇടി, മുറിവ് പോലുള്ളതിൽ കിസാസ്. ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നു അബ്ദുൽ ജബ്ബാർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 179 വചനം പഠിക്കവേ വലകും ഫിൽ ഖിസാസി ഹയാതുൻ എന്ന ഭാഗം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഫിൽ ഖിസാസി ഹയാതുൻ എന്നത് ഒരു മഹത്തായ ആപ്തവചനമാണ്, ജവാമിഉൽ കലിമാണ് എന്ന് പറഞ്ഞ് അതെന്തുകൊണ്ട്, എങ്ങനെ, അതിൻ്റെ മഹത്വവും സവിശേഷതയും എങ്ങനെയൊക്കെ എന്ന വിഷയങ്ങളൊക്കെയാണ് പഠിച്ചത്. ഫിൽ ഖിസാസി ഹയാതുൻ, പ്രതിക്രിയ, തുല്യശിക്ഷ നടപ്പിലാക്കുന്നതിൽ ജീവിതമാണുള്ളത്. ജീവിതത്തിൻ്റെ ഇസ്തിബഖ, ശേഷിക്കൽ, നിലനിൽപ്പ്, അതാണുള്ളത് എന്ന് രണ്ട് നിലക്ക് അതിനർത്ഥം പറഞ്ഞത് സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാം ഏതൊക്കെ വിഷയങ്ങളിൽ ഖിസാസ് നിയമമാക്കിയോ നിർബന്ധമാക്കിയോ നിശ്ചയിച്ചോ, അതിലെല്ലാം ജീവിതവും മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പുമാണുള്ളത്. സുഗമമായി, സമാധാനപൂർണമായി, സഹവർത്തിത്വത്തിൽ സുഗമമായി, സൗഹൃദപൂർണമായി, പാരസ്പര്യത്തിൽ ഉള്ള ജീവിതത്തിൻ്റെ

എന്നാൽ ഖിസാസ് കൊലക്കുറ്റത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഫീമാ ദൂനൻ നഫ്സ്, മനുഷ്യനോടുള്ള ഇതര കുറ്റകൃത്യങ്ങൾ, അതിൽ അവയവങ്ങൾ ഛേദിക്കൽ, അവയവങ്ങളിൽ മുറിവേൽപ്പിക്കൽ, തലയിൽ വെട്ടുകൾ പരിക്കുകൾ ഏൽപ്പിക്കൽ, അവയവങ്ങളുടെ ഉപയോഗം കെടുത്തൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതേപോലെ അടിക്കുക, തൊഴിക്കുക പോലുള്ള ഉപദ്രവങ്ങൾ, ശകാരിക്കുക, ചീത്ത വിളിക്കുക പോലുള്ള ഉപദ്രവങ്ങൾ, ഇതിലും ഖിസാസ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിധം ഖിസാസ് പ്രയോഗവൽക്കരിക്കുന്നതിൽ കുറ്റക്കാരനും ആരുടെ നേരെയാണോ കുറ്റകൃത്യം അവനും മറ്റുള്ളവർക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും സുരക്ഷയും തന്നെയാണുള്ളത്. മുഖത്തടിക്കുക, അതേപോലെ ശരീരത്തിൽ തൊഴിക്കുക, ശകാരവർഷം നടത്തുക തുടങ്ങിയതിലൊക്കെ ഖിസാസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ചോദിക്കപ്പെട്ടപ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, മദ്ഹബുൽ ഖുലഫായി റാഷിദീന വഗൈരിഹിം മിന സഹാബത്തി വതാബിഈൻ, ഖുലഫാഉ റാഷിദീങ്ങളുടെയും സഹാബികളിലും താബിഈങ്ങളിലും പെട്ട മറ്റുള്ളവരുടെയും ഒക്കെ വീക്ഷണം, അന്നൽ ഖിസാസ് സാബിത്തും ഫീ ദാലിക കുല്ലിഹി, ഇതിലെല്ലാം ഖിസാസ് സ്ഥിരപ്പെട്ടതാണ്. ഫുഖഹാക്കൾ പിൽക്കാലത്ത് പലരും തൊഴിക്കുക, അടിക്കുക, ശകാരിക്കുക എന്നുള്ളതിലൊക്കെ ഖിസാസ് ഇല്ല, കാരണം അതിലൊക്കെ തുല്യമായ പ്രതികരണം കഴിയില്ല. പിൽക്കാല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അബൂ ഹനീഫത്തു നുഅ്മാൻ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്-ശാഫിഈ, ഇമാം മാലിക്, അതേപോലെ ഇമാം അഹ്മദ്, ഇവരുടെ മദ്ഹബുകളിൽ പലരുടെയും അതേപോലെ ഈ ഇമാമ്മാരുടെയും ഒക്കെ അഭിപ്രായം ഇതാണ്, ഇതിൽ ഖിസാസ് ഇല്ല എന്നുള്ളതാണ്. ഇമാം അഹ്മദിൽ നിന്നൊരു നിവേദനം ഖിസാസ് ഉണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നുണ്ട്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ, തിന്മക്കുള്ള ശിക്ഷ പ്രതിഫലം തുല്യമായത് നൽകലാണ്. ഫമനി അഅ്തദ അലൈക്കും ഫഅഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും, നിങ്ങളോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ അതിക്രമം ചെയ്തതിന് തുല്യമായതുകൊണ്ട് പ്രതികരിക്കുക. ഈ രണ്ട് വിശുദ്ധ വചനങ്ങൾ, അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും ശകാരവർഷം നടത്തിയാലും ഖിസാസ് ഉണ്ട് എന്നതിനെയാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുള്ള പറയുന്നു സഹീഹിൽ, വ അഫാദ അബൂബക്കർ വ ബിനു സുബൈർ വ അലിയുൻ വ സുവൈദ് ഇബ്നു മുഖറിൻ റളിയല്ലാഹു അനിൽ ജമീ, ഇവരൊക്കെയും ഖവദ് നടത്തിയിട്ടുണ്ട്, ഖിസാസ് നടത്തിയിട്ടുണ്ട്, മിൻ ലതമത്തിൻ അടിച്ചതിന്. വ അഖാദ ഉമറു മിൻ ദർബത്തിൻ ബിദ്ദിറ, വടികൊണ്ടടിച്ചതിൽ ഉമർ ഖിസാസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയാണ് അദ്ദേഹം അലിയാർ ഖിസാസ് നടത്തിയത്, ഖാദി ഷുറൈഹ് ചമ്മട്ടി പ്രഹരത്തിന് ഖിസാസ് നടത്തിയത് ഒക്കെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ഇബ്നു അബീ ശൈബ അബൂബക്കർ റളിയല്ലാഹു തആല ഒരു വ്യക്തിയെ ഒരു ദിവസം അടിച്ചൊരു സംഭവം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എന്തിനാണ് അടിച്ചത് എന്ന ആ കാരണം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആരെയാണ് അടിച്ചത്, അയാളോട് പറഞ്ഞു, ഇഖ്തസ്സ, താങ്കൾ ഖിസാസ് നടത്തു എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചടിക്കാൻ പറഞ്ഞു എന്നാണ്. ഫഅഫർ റജുൽ, പക്ഷേ അടി കിട്ടിയ വ്യക്തി അബൂബക്കർ റളിയല്ലാഹുവിന് മാപ്പ് നൽകുകയാണ് ഉണ്ടായത്. ഈ സംഭവം ഉദ്ദേശിച്ചാണ് ഇമാം ബുഖാരി അബൂബക്കർ റളിയല്ലാഹുവിന് ഖിസാസ് നടത്തി ലതമയുടെ വിഷയത്തിൽ, അടിയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞത്. അതേപോലെ ഇബ്നു അബീ ശൈബ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഒരടിയുടെ വിഷയത്തിൽ ഖിസാസ് നടപ്പിലാക്കിയത് ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അടിച്ചത് കേസ് പ്രതികളടക്കം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അടി കിട്ടിയ വ്യക്തിയോട് അലി പറഞ്ഞു എന്നാണ് ഇഖ്തസ, താങ്കൾക്ക് ഖിസാസ് നടത്താം, തിരിച്ചടിക്കാം എന്ന്. ഇതുപോലെ പല സംഭവങ്ങൾ, ഇമാം മാലിക് മുവത്തയിൽ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുസന്നഫിലും അത് നൽകുന്നുണ്ട്. ആമിർ ബിൻ റബിയ പറയാണ്, ഞാൻ ഉമറിൻ്റെ കൂടെ മക്കയിൽ വഴിയിലായിരുന്നു. അപ്പോൾ ഉമർ ഒരു

0: ഉച്ചത്തിൻ്റെ ചുവട്ടിലിരുന്ന് മൂത്രമൊഴിക്കുകയാണ്, മൂത്രവിസർജനം നടത്തുകയാണ്. അപ്പോൾ അടുത്ത് ചെന്നിട്ട് ഒരു വ്യക്തി ഉമറിനെ വിളിക്കുകയാണ്. മൂത്രവിസർജനം നടത്തിക്കൊണ്ടിരിക്കെ അടുത്ത് ചെന്നിട്ട് ഒരാൾ വിളിച്ചപ്പോൾ ഉമർ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അയാളെ അടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അജിൽത്തെ അലൈ, ഈ ഞാൻ ചെയ്യുന്ന വിസർജനം ഒന്ന് തീരാൻ താങ്കൾക്ക് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല, തിരക്ക് കൂട്ടി എന്ന് പറഞ്ഞാണ് അടിച്ചത്. എന്നിട്ട് ഉമർ താൻ അടിച്ച ആ വടി ആ വ്യക്തിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇഖ്തസ ഖിസാസ് നടത്തൂ, ഉമറിനെ തിരിച്ചു തല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി വിസമ്മതിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, ഇല്ല തഫ്അലൻ, താങ്കൾ അടിച്ചേ മതിയാകൂ, എന്നെ തിരിച്ചടിച്ചേ മതിയാകൂ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇന്നി അഗ്ഫിറുഹ, താങ്കൾ എന്നെ അടിച്ചത് ഞാൻ താങ്കൾക്ക് മാപ്പാക്കുകയാണ് എന്ന്. ഇതുപോലെ പല സംഭവങ്ങളും ഉമർ റളിയല്ലാഹു തആലന്റെ കാലത്ത് സുപ്രസിദ്ധമായ സംഭവം, ജബല ഇബ്നുൽ ഐഹം അൽ ഗസ്സാനി മക്കത്ത് വന്നു കഅബ തവാഫ് ചെയ്യുന്ന സമയം. ഈ ജബല ഇബ്നുൽ ഐഹം അൽ ഗസ്സാനി, അറിയപ്പെട്ട ഗസ്സാൻ രാജകുടുംബത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അവർ നസാറാക്കളായിരുന്നു. ഖസാസിന അവരിൽ അവസാനത്തെ രാജാവാണ് ഇജബല ഇബിൻ ഖൽദൂൻ മുഖദ്ദിമയിൽ, അബ്ദുറഹ്മാൻ ഇബിൻ ഖൽദൂൻ മുഖദ്ദിമയിൽ ഈ ജബലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഖസാൻ രാജകുടുംബത്തിലെ ആറാമൻ, അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇസ്ലാം ആശ്ലേഷിച്ചു. അങ്ങനെ പരിവാരത്തോടൊപ്പം മക്കയിൽ വന്ന് കഅബ തവാഫ് ചെയ്യുന്ന സമയം, തവാഫിനിടയിൽ ഒരു അറാബി ഫസാറ ഗോത്രക്കാരൻ അൽ ഫസാരി ഈ ജബല ഇബ്നുൽ ഐഹമിൻ്റെ വസ്ത്രത്തിൽ ചവിട്ടി. തവാഫിനിടയിൽ നടക്കുമ്പോൾ വസ്ത്രത്തിൽ ചവിട്ടിപ്പോയി. ജബല അയാളോട് ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ ബോധപൂർവം ചവിട്ടിയതല്ല. പക്ഷേ ജബല ആ ഫസാരിയുടെ മുഖത്ത് ഒരടിയാണ്. ആ അടിയിൽ അയാളുടെ പല്ലുകൾ പൊട്ടിപ്പോയി, മൂക്ക് ചതഞ്ഞുപോയി. ഇമാം ഇബ്നു കസീറും മറ്റുമൊക്കെ ഈ സംഭവം ചരിത്രത്തിൽ അൽബിദായത്ത് വന്നിഹായിൽ മറ്റൊക്കെ നൽകുന്നുണ്ട്. അത്ര ശക്തമായ ഒരടിയാണ് ജബല ഇബ്നുൽ ഐഹം അൽ ഗസ്സാനി ആ അറാബിയായ ഫസാരിക്ക് സമ്മാനിച്ചത്. ഫസാരി അമീറുൽ മുഅ്മിനീൻ ഉമറിനോട് ഈ വിഷയം സങ്കടപ്പെട്ടു. ഉമർ ജബലയെ വിളിച്ച് ചോദിച്ചു, ഇയാളടിച്ചു എന്നുള്ളത്. അപ്പറഞ്ഞു, എൻ്റെ വസ്ത്രം നടക്കുന്നതിൽ ചവിട്ടി വലിച്ചു, അതഴിഞ്ഞുപോയി. എന്നിട്ട് പറയുന്നുണ്ട്, ഹറമിൻ്റെ പവിത്രത ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, അഖ്റർ താലാ നഫ്സിക് ഫഇമ്മ അൻ യഅഫു അൻക വഇമ്മ അൻ ആഖുദ ലഹു മിൻകൽ ഖിസാസ്. താങ്കൾ കുറ്റം സമ്മതിച്ചു, ഇനി അയാൾ താങ്കൾക്ക് മാപ്പ് തരട്ടെ, അല്ല എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഖിസാസ് ഞാൻ എടുക്കും, നടപ്പിലാക്കും എന്നാണ് ഉമർ പറഞ്ഞത്. അയാൾ പറയുന്നുണ്ട്, എന്നോട് ഖിസാസോ, ഞാൻ രാജാവല്ലേ, അയാൾ പ്രജയല്ലേ. അപ്പോൾ ഉമർ പറഞ്ഞു, താങ്കൾ ഇസ്ലാം ആശ്ലേഷിച്ചു, അതോടുകൂടി താങ്കളും അയാളും ഇസ്ലാമിൽ ഒരുപോലെയാണ്. അപ്പോൾ ജബല ഒരു ദിവസത്തെ കാലതാമസം ആവശ്യപ്പെട്ടു, നാളെ ഖിസാസിന് അവസരമാകാം എന്ന് ജബല ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ആ ഫസാരിയോട് സമ്മതം ചോദിച്ചു. അങ്ങനെ നാളത്തേക്ക് അത് നീട്ടിവെച്ചു. പക്ഷേ അന്ന് രായിക്ക് രാമാനം ജബല ഇബ്നുൽ ഐഹം അൽ ഗസ്സാനി മക്ക വിട്ടു, ഇസ്ലാമും വിട്ടു, ഷാമിലേക്ക് നസാറാക്കളുടെ അടുക്കലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് ചരിത്രം. ഇസ്ലാമാകുന്ന സത്യം അറിഞ്ഞ് മനസ്സിലാക്കിയ ആളായിരുന്നു ജബല. അതുകൊണ്ടാണ് ഇസ്ലാം ആശ്ലേഷിച്ചത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അയാൾ ഇസ്ലാമിനോട് തെറ്റി മടങ്ങി, പിന്നീട് ഖേദം പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റേതായി ഉദ്ധരിക്കുന്ന ചില കവിതകൾ കാണാം. തനസ്സറത്തിൽ അഷ്റാഫു മിൻ ആരി ലത്മത്തിൻ വമാ കാന ഫീഹാ ലൗ സബർത ലഹാ ദററു തകന്നഫനി ഫീഹാ ലിജാജു വനഖ്വതുൻ വബിഉതു ബിഹാൽ ഐന സഹീഹത ബിൽ അവരി ഫയാ ലൈത ഉമ്മി ലം തലിദിനി വലൈതനി റജഅത്തു ഇലൽ ഖൗലി ലദീ ഖാലഹു ഉമറു വയാ ലൈതനി അർഅൽ മഖാദ ബിഖഫറതിൻ وكنت اسيرا في ربيعه ومضر ويا ليت لي بالشام ادنى معيشه اجالس قومي ذاهب السمع والبصر ادين بما دانوا به من شريعه وقد يصبر العود الكبير على الدبر എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതിൽ അദ്ദേഹം ഒരു അടി കിട്ടിയതിൽ, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന ഇത് ഒരു അപമാനമാണെന്നതിനാൽ ഞാൻ നസ്രാനിയത്തിനെ വീണ്ടും സ്വീകരിച്ചു, ഞാൻ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു ഗുണപ്രദം, എനിക്ക് അഭിമാനരോഷം ഇളകി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആരോഗ്യമുള്ള കണ്ണിനെ രോഗമുള്ള കണ്ണുമായി കൈമാറ്റം ചെയ്തു. ഇസ്ലാം ഒഴിവാക്കി ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഉമർ പറഞ്ഞ ആ വാക്കിലേക്ക് ഞാൻ മടങ്ങിയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് ചരിത്രമൊക്കെ ഉദ്ധരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും. എന്തായാലും ഇവിടെ ലതമത്ത് അദിൽ ഖിസാസ്, അതേപോലെ ദർബത്ത് അദിൽ ഖിസാസ്, അതിൻ്റെയൊക്കെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുള്ള ഇബ്നു മാഖിൽ റളിയല്ലാഹു പറയുകയാണ്, ഞാൻ അലിയാരോടൊപ്പമായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു അപ്പോൾ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൗലയായ ഖംബറിനെ ഏൽപ്പിക്കുകയാണ്. യാ ഖംബർ ഉഖ്റുജ് ഫജ്ലുദ് ഹാദ, അടിശിക്ഷ നൽകാൻ പറയാണ്. അങ്ങനെ അടിശിക്ഷയ്ക്ക് വിധേയമായ ആൾ പിന്നെ അലിയാരുടെ അടുക്കൽ നിന്നിട്ട് പറയാണ്, ഖംബർ എന്നെ അടിച്ചു, പക്ഷേ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ മൂന്നടി, ശിക്ഷയേക്കാൾ മൂന്നടി എനിക്കേറെ തന്നു. അപ്പോൾ അലി ഖംബറിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ അടി നൽകപ്പെട്ട വ്യക്തി അയാളോട് അലി പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഖുദി സൗത്ത് ഫജ്ലിദുഹു സലാസത അസ്വാത്, വടിയെടുത്തിട്ട് ഖംബറിനെ മൂന്നടി അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അലി പറഞ്ഞു, യാ ഖംബർ ഇദാ ജലത്ത് ഫലാ തതഅദ്ദൽ ഹുദൂദ്, തങ്ങൾ അടിശിക്ഷ നൽകുമ്പോൾ അതിരുവിടരുത്, ഇതാണ് അലി പറഞ്ഞത് എന്നാണ്. ഞാനിതൊക്കെ ഉദ്ധരിച്ചത് ഖിസാസ് ഇസ്ലാമിൽ എങ്ങനെ ഏതിലൊക്കെ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പ്രതിക്രിയ, തുല്യശിക്ഷ നടപ്പിലാക്കപ്പെടേണ്ടവനിൽ അത് നടപ്പിലാക്കിയില്ല എങ്കിൽ അതിനാലുണ്ടാകുന്ന അനീതി, അന്യായം, പിന്നീട് മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന കലഹം, കലാപം, കയ്യാങ്കളികൾ, ഇതൊക്കെ ജീവന് ഭീഷണിയാണ്. സുഗമമായ ജീവിതത്തിന്, സുസ്ഥിരമായ ജീവിതത്തിന് വിനയും വിപത്തുമാണ്. അതുകൊണ്ടാണ് ഫിൽ ഖിസാസി ഹയാത്ത്. എത്രത്തോളം ഫുഖഹാക്കൾ ചില ചരിത്രങ്ങൾ ഉദ്ധരിച്ച് സ്വത്ത് നശിപ്പിക്കപ്പെട്ടാൽ, ഉപകരണങ്ങൾ കേടാക്കിയാൽ, വസ്ത്രങ്ങൾ കീറിയാൽ, കൃഷി നശിപ്പിക്കപ്പെട്ടു, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടു, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, അക്രമങ്ങളിൽ ഖിസാസ് ഉണ്ടോ, തുല്യശിക്ഷയുണ്ടോ? ചിലർ ഫുഖഹാക്കൾ അതിലൊക്കെയും ഖിസാസ് ഉണ്ട്. ന്യായം പറഞ്ഞത് മനുഷ്യ ശരീരം ഹനിക്കപ്പെട്ടാൽ ജീവന് പകരം ജീവനാണ്, മനുഷ്യന് നേരെ ഖിസാസാണ്. അവയവങ്ങൾ മുറിക്കപ്പെട്ടാൽ, മുറിവേൽപ്പിക്കപ്പെട്ടാൽ, ഉപയോഗം ഹനിക്കപ്പെട്ടാൽ അതിൽ വരെ ഖിസാസാണ്. അപ്പോൾ അതിനോളം ഒന്നും വിലയൊക്കാത്ത, തുകയൊക്കാത്ത വസ്തുവകകൾ, അതിനോടാണ് അതിക്രമമെങ്കിൽ, കുറ്റകൃത്യമെങ്കിൽ അതിൽ ഖിസാസ് ഉണ്ട് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. കുറേ മസാലകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഞാനത് വിശദീകരിക്കല്ല. പക്ഷേ എന്നാലും ഖിസാസ് അറിയിക്കുന്നതായി ഇത്തരം ഭാഗങ്ങൾ സൂചിപ്പിച്ചു പോകൽ അനിവാര്യമാണ്. വീട് തകർക്കപ്പെട്ടാൽ, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടാൽ, കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ, വസ്ത്രങ്ങൾ കീറപ്പെട്ടാൽ അതിൽ ഖിസാസാണ് എങ്കിൽ അത് ഫസാദാണ്, ഇഫ്സാദാണ്, തുല്യത സാധ്യവുമല്ല. അതുകൊണ്ട് ഖിസാസ് ഇല്ല എന്ന് പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. വേണ്ടത് നഷ്ടം നികത്തുക, നഷ്ടപ്പെടുത്തിയതിന് തുല്യമായത് നേടിക്കൊടുക്കുക എന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുഅഖ്ഖീൻ അല്ലെങ്കിൽ അഅ്ലാമുൽ മുഅഖ്ഖീൻ എന്ന രചനയിൽ സ്വത്ത് നശിപ്പിക്കുന്നതിൽ ഖിസാസ് ഉണ്ടോ എന്ന വിഷയം ചർച്ച ചെയ്യവേ പറഞ്ഞു, ഇത്ലാഫുൽ മാൽ ഫഇൻ കാന മിമ്മാ ലഹു ഹുർമ, സ്വത്ത് അതിന് ഹുർമത്തുണ്ട്, വിലയും നിലവാരവും ഒക്കെ ഉള്ളതാണ് നശിപ്പിക്കപ്പെട്ടതെങ്കിൽ, മൃഗത്തെ കൊല്ലുക പോലുള്ളതൊക്കെ ഇതിൻ്റെ ഉദാഹരണം എങ്കിൽ ഖിസാസ് മറ്റൊരു മൃഗത്തെ കൊല്ലുക എന്നുള്ളത് പാടുള്ളതല്ല. ഫലൈസലഹു അയ്യു തിലിഫമാലഹു, തൻ്റെ സ്വത്ത് നശിപ്പിച്ചവൻ്റെ സ്വത്ത് നശിപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇനി ഒരു ഹുർമത്തില്ലാത്തതാണ് ഒരാളുടെ ഒരു വസ്ത്രം കീറി ഒരു പാത്രം ഉടച്ചു, അതിലും തിരിച്ചു പാത്രം ഉടക്കുക വസ്ത്രം കീറുക എന്നുള്ളതല്ല ഖിസാസില്ല. പിന്നെ വേണ്ടത് ഇതിന് തുല്യമായതൊന്ന് നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ തുക കണക്കാക്കി നൽകുകയോ ആണ് വേണ്ടത്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. എന്നിട്ടൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താ? അനസ് റളിയല്ലാഹു തആലാന് നിവേദനം ചെയ്യുന്ന സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയോടൊത്ത് വീട്ടിലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലാനാണെന്നാണ് അനസ് റളിയല്ലാഹുവിൻ്റെ സംശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യ ഒരു പാത്രത്തിൽ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി അയച്ചു, അനസിൻ്റെ കൂടെ നൽകി അയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ഭാര്യയോടൊത്താണ് ഉള്ളത്, ആ ഭാര്യ ഈ പാത്രത്തിൽ അടിച്ചു, അവർക്കത് പിടിച്ചില്ല, അതോടുകൂടിയ പാത്രം നിലത്ത് വീണു, അത് ഉടഞ്ഞു. മറ്റു നിസ്ലാശ്രമത്തിൻ്റെ മറ്റൊരു ഭാര്യയുടെ പാത്രമാണ്, അതാണ് ഇവരെന്ത് ചെയ്തത്, അടിച്ച് തെറിപ്പിച്ച് അത് ഉടഞ്ഞത്. അതോടുകൂടി അനസ് റളിയല്ലാഹു പറയുകയാണ്, ഫഅഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റതൈൻ, രണ്ടായി പിളർന്നു പാത്രം, ആ രണ്ട് പൊട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. എന്നിട്ട് ഫദമ്മ ഇഹ്ദാഹുമ ഇലൽ ഉഖ്ര, ഒരു പൊട്ട് മറ്റൊരു പൊട്ടിലേക്ക് ചേർത്ത് വെച്ചു. ഫജഅല യജ്മഉ ഫീഹ ത്വാം, എന്നിട്ട് ഭക്ഷണം അതിലേക്ക് ശേഖരിച്ചു. ഗാറത്തു ഉമ്മുക്കും ഗാറത്തു ഉമ്മുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രതികരിച്ചു. അതായത് അവർക്കൊരു അഭിമാന രോഷം ഇളകിയത് കൊണ്ടാണല്ലോ അവരത് ചെയ്തത്. കാര്യം റസൂലുള്ള പറയാണ്. പിന്നെ റസൂലുള്ള കുലു, എല്ലാവരോടും ഭക്ഷിക്കാൻ പറഞ്ഞു. ഫാക്കലോ, എല്ലാവരും തിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുണ്ട്, കൊണ്ടുവന്ന ഖാദിമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഖാദിമിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഈ ഭക്ഷണം കൊണ്ടുവന്ന ഖാദിമിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ഭാര്യയുടെ വീട്ടിലാണോ ഉള്ളത്, ആരെ അടിച്ചിട്ടാണ് ഇത് പൊട്ടിയത്, അവരുടെ ആ വീട്ടിലുള്ള ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ആ പൊട്ടാത്ത പാത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ആർക്ക് നൽകി? ആരുടെ പാത്രമാണ് ഉടഞ്ഞത്? അവർക്ക്. ആ ഹദീസിൽ കാണാം, വതറക്കൽ മക്സൂറത ഫീ ബൈത്തില്ലതീ കസറത്ഹ, ആരാണ് ആ പാത്രം ഉടച്ചത്? അവരുടെ വീട്ടിൽ പൊട്ടിച്ച പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു എന്നാണ്. ഇതറിയിക്കുന്നത് എന്താ? പാത്രം ഉടക്കുക പൊട്ടിക്കുക പോലുള്ളതായ കുറ്റം ഒരാൾ ചെയ്താൽ അതിൽ ഖിസാസ് ഇല്ല, അയാളുടെ പാത്രം ഉടക്കുക എന്നുള്ളതില്ല. പിന്നെയോ തുല്യമായത് പകരം നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ തുക കണക്കാക്കി നൽകുകയോ ആണ് വേണ്ടത് എന്നതിൻ്റെ തെളിവാണിത്. ഇവിടെ തുല്യമായത് നൽകുകയാണ് ചെയ്തത്. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഇമാം ഇബ്നു ഷിഹാബിന് സുഹ്രി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചിലർ തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കയറി അതിലുള്ള മരങ്ങൾ മുറിച്ചു, ചെടികൾ മുറിച്ച ഒരു കേസുമായി അവിടേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി? ഖിസാസാണോ? ഇവരുടെ ചെടിയും മരവും നശിപ്പിക്കുക എന്നുള്ളതാണോ? ആ വിഷയത്തിൽ സുഹ്രി നൽകിയ ഫത്വ, യഗ്രിസുഹു കമാ കാൻ, ആരാണോ നശിപ്പിച്ചത് അവർ അതുപോലെ അത് നട്ടുപിടിപ്പിച്ച് വളർത്തുക എന്നുള്ളതാണ്. അദ്ദേഹം അതിന് തെളിവ് ഉദ്ധരിച്ചത്, വദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്ന ലി ഹുക്മിഹിം ഷാഹിദീൻ. കർഷകരുടെ കൃഷി ഒരു വിഭാഗത്തിൻ്റെ ഇടയന്മാരുടെ ആടുകൾ നശിപ്പിച്ചപ്പോൾ, കയറി മേഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും വിധി പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ആയത്തിൽ പ്രതിപാദ്യം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം, അവരുടെ നഷ്ടത്തുക അത് വിധിച്ചു. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഇടയന്മാരിൽ നിന്ന് ആടുകളെ വാങ്ങി, എന്നിട്ട് കർഷകർക്ക് നൽകി. കൃഷിഭൂമി ഇടയന്മാരെ ഏൽപ്പിച്ചു. ഇടയന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ആടുകൾ കേടാക്കുന്ന സമയം ഈ കൃഷിഭൂമി എങ്ങനെയാണ് അതുപോലെ നിങ്ങളിതിനെ വളർത്തുക, പരിചരിക്കുക. അതുവരേക്കും ഇടയന്മാരുടെ ആടുകൾ കർഷകർ ഉപയോഗിക്കുക. എപ്പോഴാണ് കൃഷിഭൂമി ശരിപ്പെടുത്തുന്നത്? അപ്പോൾ ആടുകളെ തിരിച്ചു നൽകുക, കൃഷിഭൂമി കൈപ്പറ്റുക. ഇതാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധി. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി ഫഫഹംനാഹ സുലൈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതാല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയാണ് അവിടെ ശരിപ്പെടുത്തിയതും സ്ഥിരീകരിച്ചതും. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഉണർത്തിയത് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് പറഞ്ഞാൽ, ഖിസാസ് അത് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ പലതാണ്, വിഷയങ്ങൾ പലതാണ്, അത് ഉണർത്താനാണ്. നഫ്സിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവന് പകരം ജീവൻ മാത്രമല്ല, അതിൽ മാത്രമല്ല ഖിസാസ്, പിന്നെയോ ഖിസാസ് പലതിലുമുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഫീ മാ ദൂന നഫ്സ്, നഫ്സല്ലാത്തതിൽ ഖിസാസ് എന്ന്. അതിൽ അവയവങ്ങൾ ഛേദിക്കൽ ഖത്, അതേപോലെ തന്നെ അവയവങ്ങളിൽ മുറിവുകൾ ജുറൂഹ്, അതേപോലെ ഷിജാജ് തലകളിൽ ഏൽക്കുന്ന മുറിവുകൾ പൊട്ടലുകൾ, അതിൽ ഖിസാസിൻ്റെ വിഷയം. തലയിലേൽക്കുന്ന ഈ ഷിജാജ് അത് പല വകുപ്പുകളാണ്, ഹാരിസത്ത്, ദാമിയ, അതേപോലെ ബാദിയ, മുതലാഹിമ, സിംഹാക്ക, ഇതൊക്കെ തലയിലേൽക്കുന്ന മുറിവുകളിൽ അതിൻ്റെ വകുപ്പുകളാണ്. കുറ്റം അതെത്രത്തോളം, ഇപ്പോൾ ഹാരിസത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ തൊലി പൊട്ടിയാൽ കാണപ്പെടുന്ന മുറിവ്, ദാമിയ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റി രക്തവും ഒലിച്ചു, ബാദിയ എന്ന് പറഞ്ഞാൽ തൊലി പൊട്ടി മാംസത്തിൽ മുറിവ് വീണു, മാംസം പിളർന്നു, ആ അവസ്ഥ. മുത്തലാഹിമ എന്ന് പറഞ്ഞാൽ മാംസത്തിൽ മുറിവ് ആഴ്ന്നേറ്റത്. സിംഹാക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ തൊലിയും മാംസവും ഉണ്ട്, പിന്നെ തലയോട്ടിയാണ്, ആ തലയോട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പാടയാണ് സിംഹാക്ക്, അത് പൊട്ടിയാൽ അതാണ് സിംഹാക്ക്. ഇനി ഇതല്ലാതെ ഷിജാജിന് വേറെയും ഇനങ്ങളുണ്ട്, മുഅദ്ദിഹ, ഹഷിമിയ, മുനക്കില, ഇങ്ങനെ തുടങ്ങി വേറെയും വകുപ്പുകൾ, 10 വകുപ്പുകളാണ് ഈ മുറിവുകൾ. ഇതിൽ അഞ്ചിലും ഖിസാസോ ദിയയോ ഇല്ല എന്നാണ്, നഷ്ടപരിഹാര തുകയോ ഇല്ല. പിന്നെ അതിൽ ശിക്ഷ ഉണ്ട്, അതിന് ഹുക്കൂമ എന്ന് പറയും. അതൊക്കെ ഒരു വിശദമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഈ ഇതല്ലാത്ത മുറിവുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഖിസാസില്ല പക്ഷേ അതിൽ ദിയുണ്ട്, നഷ്ടപരിഹാര തുകയുണ്ട്. അത് ഈ പറയപ്പെട്ട മുറിവുകളുടെ നിർണയം ശിക്ഷാകോടതി നടത്തിയതിന് ശേഷം. ഇതേപോലെ ഈ അവയവത്തിൻ്റെ ഉപയോഗം ഹനിക്കുന്ന വിഷയത്തിൽ ഖിസാസ്, ചിലർക്ക് നേരെ അതിക്രമമുണ്ടായി, അവരുടെ ബുദ്ധി പോയി, ചിലപ്പോൾ കേൾവി പോകും, കാഴ്ച പോകും, മണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും, അതിക്രമമുണ്ടായാൽ സംസാരശേഷി പോകും, ചിലർക്ക് കുറ്റകൃത്യങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, സ്ഖലന ശേഷി നഷ്ടപ്പെടും, ഗർഭധാരണ ശേഷി നഷ്ടപ്പെടും. ഇങ്ങനെ ഈ അവയവങ്ങളുടെ ഉപയോഗം ഹനിക്കപ്പെട്ടാലുണ്ടാകുന്ന വിഷയത്തിൽ അതിലൊക്കെ ഖിസാസ് നിശ്ചയിച്ചു. അതൊക്കെ കൊലക്കുറ്റത്തിന് ഇപ്പുറം ഖിസാസ് പറയപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഖിസാസിൽ ഹയാത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ മനുഷ്യജീവൻ അത് നിലനിൽക്കണം, സമാധാന ചിത്തമായി സുസ്ഥിരതയിൽ പാരസ്പര്യത്തിൽ അങ്ങനെ മനുഷ്യജീവൻ നിലനിൽക്കാൻ, മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകമാണ് ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ളത്. എപ്പോൾ? കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് ആയത്തിൻ്റെ തുടർഭാഗമാണ് പഠിക്കാനുള്ളത്. യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉലുൽ അൽബാബിനെ വിളിച്ച് ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് പറഞ്ഞത്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് അന്നൂർ ഖുർആൻ പഠന ക്ലാസ്. വളരെയധികം ശ്രോതാക്കൾ ശ്രമിക്കുന്ന ഈ ക്ലാസ് നാം കേട്ടുകഴിഞ്ഞു. അല്ലാഹു തആല ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ കേൾക്കാം.
2: ചോദ്യം ഒന്ന്, മുഖത്തടിക്കുക, ശരീരത്തിൽ തൊഴിക്കുക, ശകാരവർഷം നടത്തുക തുടങ്ങിയവയിൽ ഖിസാസ് ഉണ്ടോ? ഓപ്ഷൻ എ, ഖിസാസ് ഉണ്ട്. ബി, ഖിസാസ് ഇല്ല. സി, ഖിസാസ് കൊലക്കുറ്റത്തിന് മാത്രം. ചോദ്യം രണ്ട്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ ഉമർ അള്ളാഹു പറഞ്ഞ ആ വാക്കിലേക്ക് ഞാൻ മടങ്ങിയിരുന്നുവെങ്കിൽ ഇത് ആരുടെ വാക്കുകളാണ്? എ, ഹംബർ. ബി, അബ്ദുല്ലാഹിബിൻ സുബൈർ. സി, ജബല. ചോദ്യം മൂന്ന്, എന്റെ ആരോഗ്യമുള്ള കണ്ണിനെ ആരോഗ്യമുള്ള കണ്ണുമായി കൈമാറ്റം ചെയ്തു, ഈ വരികൾ കൊണ്ട് ജബല ഉദ്ദേശിച്ചത്? എ, ഖിസാസിനെ കുറിച്ച്. ബി, കണ്ണിന് രോഗം ബാധിച്ചത്. സി, ഇസ്ലാം ഒഴിവാക്കിയത്.
3: പീസ് ഖുർആൻ റേഡിയോ, കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അലഖ്, സൂറ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ആലഖ്, സൂറ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോക പ്രശസ്ത കാരികളുടെ ശ്രവണ സുന്ദരമായ പാരായണത്തിൽ ഖുർആൻ പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തൻസീലിൽ ഇപ്പോൾ സൂറത്ത് ഇസ്രാ 71 വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് മറിയം പൂർണ്ണമായും ഇപ്പോൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് കാരിയ അഹമ്മദ് അൽ അജ്മി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

قل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر.

البحر سربا فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا

ربك هو علي هين وقد خلقتك من قبل ولم تك

قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط

للرحمن صوما فلن أكلم اليوم إنسيا فأتت به قومها

لسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا

0: ഭാര്യ അഹമ്മദ് ബിൻ അലി അൽ അജ്മി. സൂറത്തുൽ ഇസ്റാ 71 വചനം മുതൽ പൂർണ്ണമായും സൂറത്തു മറിയമും പാരായണം ചെയ്തതാണ് തെൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തെൻസീൽ സമാപിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
1: പഠനം.
2: എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹൽ 70-71 വചനങ്ങളുടെ വിശദീകരണം.
1: വചനം 70. വല്ലാഹു, അല്ലാഹു, അല്ലാഹു അത്രേ, ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചത്. തുമ്മ, പിന്നീട്. യതവഫാക്കും, നിങ്ങളെ അവൻ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു, മരിപ്പിക്കുന്നു. വമിങ്കും, നിങ്ങളിലുണ്ടായിരിക്കും, നിങ്ങളിൽ നിന്നു ചിലർ. മയ്യുറദ്ദു, മടക്കപ്പെടുന്നവർ, ആക്കപ്പെടുന്നവർ, ഒഴിവാക്കി വിടപ്പെടുന്നവർ. ഇല അർദലി, ഏറ്റം താണപടിയിലേക്ക്, ദുർബലസ്ഥിതിയിലേക്ക്. അൽ ഉമുരി, ആയുഷ്കാലത്തിൻ്റെ, ആയുസിൻ്റെ. ലികൈല യഅലമ, അവർ അറിയാതിരിക്കുവാൻ വേണ്ടി. ബഅദ ഇൽമിൻ, അറിവിനു ശേഷം. ശൈ അൻ, യാതൊന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. അലീമുൻ, അറിയുന്നവനാണ്. ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അല്ലാഹുവത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിന്റെ ഏറ്റവും താഴേക്കിട അഥവാ ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിൽ ഉണ്ടായിരിക്കും. അറിവിനുശേഷം പിന്നെയും യാതൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു.
1: ചില ജീവികളിലും പദാർത്ഥങ്ങളിലും അടങ്ങിയ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാട്ടിയ ശേഷം മനുഷ്യരിൽ തന്നെയും സ്ഥിതി ചെയ്യുന്ന ചില ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് ഈ നിലക്കെത്തിച്ച അല്ലാഹു തന്നെ അവന്റെ ആയുഷ്കാലവും നിയന്ത്രിക്കുന്നു. ചിലർ ചെറുപ്പത്തിലെ മരണമടയുന്നു, ചിലർ ഏതാനും വയസ്സുവരെ ജീവിക്കുന്നു, ചിലരാകട്ടെ സാധാരണയിൽ കവിഞ്ഞ ദീർഘായുസ് നൽകപ്പെട്ടവരായിരിക്കും. അങ്ങനെ മുമ്പ് അവർക്കുണ്ടായിരുന്ന അറിവും തന്റേടവും നഷ്ടപ്പെടുകയും ഗ്രഹണേന്ദ്രിയങ്ങൾ ക്ഷയിച്ച് ശിശുക്കൾ കണക്കെ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരാൾ ദൃഢഗാത്രനും ആരോഗ്യവാനുമായതുകൊണ്ടോ മറ്റോ ദീർഘകാലം ജീവിക്കുമെന്നോ വേറൊരാൾ അവശഗാത്രനും ആരോഗ്യം കുറഞ്ഞവനുമാകൊണ്ട് നേരത്തെ മരണമടയുമെന്നോ നിശ്ചയിക്കുക സാധ്യമല്ല. എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നുവെന്ന് മാത്രം. സൂറത്തു റോം 54 അള്ളാഹു പറയുന്നു, നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അള്ളാഹുവത്രേ, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി, പിന്നെ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യാസീൻ 68 പറയുന്നു, ആർക്കു നാം ദീർഘായുസ് നൽകുന്നുവോ അവർക്ക് സൃഷ്ടിയിൽ അഥവാ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഔദു ബിക മിനൽ ബുഖരി വൽ കസ്രി വൽ ഹറം വ അർദലിൽ ഉമർ വ അദാബിൽ ഖബർ വ ഫിതനത്തിൽ ദജ്ജാലി വ ഫിതനത്തിൽ മഹിയാ വൽ മമാത്ത്. പിശുക്ക്, ഉദാസീനത, വാർദ്ധക്യക്ഷീണം, അവശപ്രായം, ഖബറിലെ ശിക്ഷ, ദജ്ജാലിന്റെ കുഴപ്പം, ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പം എന്നിവയിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ബുഖാരി.
2: വചനം 71. വല്ലാഹു, അല്ലാഹു തന്നെ, ഫദ്ദല, ശ്രേഷ്ഠമാക്കി, മെച്ചമാക്കി.

0: ബഅദകും, നിങ്ങളിൽ ചിലരെ, അല ബഅദിൻ, ചിലരെക്കാൾ, ഫിർ റിസ്ഖി, ആഹാരത്തിൽ, ഉപജീവനത്തിൽ, ഫമല്ലദീന ഫുദ്ദിലു, എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല, മെച്ചമാക്കപ്പെട്ടവർ അല്ല, ബിറാദ്ദി, മടക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ, റിസ്ഖിഹിം, അവരുടെ ആഹാരത്തെ, അല മാ മലകത്ത്, ഉടമപ്പെടുത്തിയവർക്ക്, ഐമാനുഹും, അവരുടെ വലം കൈകൾ, ഫഹും, എന്നിട്ട് അങ്ങനെ അവർ, ഫീഹി, അതിൽ, സവാഉൻ, സമമാണ് എന്നുള്ളത്, അഫബിനിഅമ്മത്തി, അപ്പോൾ അനുഗ്രഹത്തെയാണോ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, യജ്ഹദൂൻ, അവർ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു.
1: അല്ലാഹു തന്നെ നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ആഹാര വിഷയത്തിൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ തങ്ങളുടെ ആഹാരത്തെ തങ്ങളുടെ വലത് കൈ ഉടമയാക്കിയവർക്ക് അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുന്നവരല്ല. എന്നിട്ട് അവർ രണ്ടു കൂട്ടരും അതിൽ സമമായിരിക്കുക, അതുണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെയോ അവർ നിഷേധിക്കുന്നത്.
2: ആഹാര വിഷയത്തിൽ അഥവാ ഉപജീവന മാർഗങ്ങളിൽ എല്ലാവരും ഒരേ നിലക്കാരായിട്ടല്ല ഉള്ളത്. ചിലർക്ക് കൂടുതലും ചിലർക്ക് കഷ്ടിച്ചുമായിക്കൊണ്ടാണ് അല്ലാഹു അത് നൽകിയിരിക്കുന്നത്. മനുഷ്യന്റെ സാമർഥ്യമോ ബുദ്ധിയോ പ്രാപ്തിയോ അല്ല അതിൻ്റെ മാനദണ്ഡം. ബാഹ്യമായി നോക്കുമ്പോൾ അവക്കും അതിൽ സ്ഥാനങ്ങളുണ്ടെന്നതു ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം അല്ലാഹുവിൻ്റെ നിശ്ചയമാകുന്നു. അല്ലായിരുന്നുവെങ്കിൽ പ്രാപ്തരും ബുദ്ധിമാന്മാരുമായ എല്ലാ വ്യക്തികളും ധനാഢ്യന്മാരാകേണ്ടതും അല്ലാത്തവരെല്ലാം ദരിദ്രന്മാരാകേണ്ടതുമായിരുന്നു. ബുദ്ധിമതികളും അതിസമർത്ഥരുമായ എത്രയോ ആളുകൾ ജീവിതക്ലേശം അനുഭവിച്ചു വരുന്നതും വിവേകമോ പ്രാപ്തിയോ ഇല്ലാത്ത എത്രയോ ആളുകൾ ധനസമൃദ്ധിയും സുഖസൗകര്യങ്ങളുമുള്ളവരായി കഴിയുന്നതും നാം കണ്ടുവരുന്നതാണല്ലോ. ഈ യഥാർത്ഥം മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. അഹും യഖ്സിമൂന റഹ്മത്ത റബ്ബിക നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ ورفعنا بعضهم فوق بعض درجات. അവരാണോ നിന്റെ റബ്ബിന്റെ കാരുണ്യം ഭാഗിച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതമാർഗം നാം അത്രേ അവർക്കിടയിൽ ഭാഗിച്ചിരിക്കുന്നത്. അവരിൽ ചിലരെ ചിലർക്കുമേത് പല പടികൾ നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഹ്റുഫ് 32. ഇങ്ങനെ ജീവിതമാർഗം വ്യത്യസ്ത രീതിയിലാക്കി നിശ്ചയിക്കുവാനുള്ള ചില കാരണങ്ങളും അവിടെ അല്ലാഹു എടുത്തു കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരത്തിന് അവിടെ നോക്കുക. പ്രസ്തുത തത്വം വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളെ അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യുകയെന്ന ശിർക്കിൻ്റെ അർത്ഥശൂന്യത ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വചനത്തിൻ്റെ താൽപ്പര്യം. എല്ലാവർക്കും ഒരേ തോതിലല്ല അള്ളാഹു ഉപജീവന മാർഗം നൽകിയിരിക്കുന്നത്. യജമാനന്മാരെ ആശ്രയിച്ചു കഴിയുന്ന അടിമകൾ നിർദ്ദേനരായിരിക്കും. എന്നാൽ യജമാനവർഗം തങ്ങളുടെ പക്കലുള്ള തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെയും പങ്കുകാരാക്കി ഇരുകൂട്ടരും അതിൽ സമാവകാശികളാകാറില്ല അഥവാ അതിനവർ കൂട്ടാക്കുകയില്ല. അതേസമയത്ത് അല്ലാഹുവിൻ്റെ അടിമയും ഉടമയുമായ ചില സൃഷ്ടികൾക്ക് അവർ അല്ലാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അഥവാ അവരെ ആരാധിക്കുകയും അല്ലാഹു നൽകിയ സ്വത്തിൽ ഒരു പങ്ക് നേർച്ച വഴിപാടുകളും മറ്റും വഴി അവർക്ക് നീക്കിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറില്ലാത്ത അവർ അല്ലാഹുവിൻ്റെ അവകാശങ്ങൾ അവൻ്റെ അടിമകൾക്ക് വിട്ടുകൊടുത്ത് അവരെ അവനോട് സമമാക്കുന്നു. അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നിഷേധിക്കലും അവനോട് കാണിക്കുന്ന ഒരു ധിക്കാരവുമാണിത്. ഇതത്രേ ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം. വഴിയെ ഉദ്ധരിക്കുന്ന സൂറത്തു റൂമിലെ 28-ാം വചനത്തിൽ നിന്ന് ഈ ആശയം കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാം. മാ മലക്കത്ത് ഐമാനുഹും, അഥവാ അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ എന്നു പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചാകുന്നു. ഈ വാക്കിൻ്റെ അർത്ഥത്തെയും പ്രയോഗത്തെയും സംബന്ധിച്ചും അതിന് വികൃതമായ ചില അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിൽ അടിമത്തം എന്നൊന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന ചിലരുടെ വാദത്തെ സംബന്ധിച്ചും സൂറത്ത് മുഅ്മിനൂൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അടിമത്തത്തെപ്പറ്റി സൂറത്ത് അഹ്സാബിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിട്ടുണ്ട്. പ്രസ്തുത വാദക്കാരായ ചിലർ മറ്റൊരു പുത്തൻ ചിന്താഗതിക്ക് ഖുർആന്റെ സാധൂകരണമുണ്ടെന്ന് വരുത്തുവാൻ വേണ്ടി ഈ വചനത്തിന് ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം നൽകി

കാണുന്നു. കാലത്തിന്റെ ഒഴുക്കിനത്ത് ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള താല്പര്യവും അത്തരം വ്യാഖ്യാനങ്ങൾ പുറപ്പെടുവിക്കുന്നതിലുള്ള അഭിമാനവുമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ആഹാര വിഷയത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് തങ്ങളുടെ വേലക്കാർ, ജോലിക്കാർ മുതലായ സാധുക്കൾക്ക് നൽകേണ്ടതാണെന്നുള്ള തത്വത്തിൽ ആർക്കും തർക്കമില്ല. ചിലപ്പോഴൊക്കെ നിയമദൃഷ്ട്യാ തന്നെ അത് വളരെ കർശനമായ ഒരു നിർബന്ധം കൂടിയായിരിക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിലെല്ലാം അവർ സമാവകാശികളാണെന്നും അത് നിർബന്ധമാണെന്നുമുള്ള സിദ്ധാന്തം ഇസ്ലാമികമോ ഖുർആനികമോ അല്ല. ഖുർആൻ ഒരു പഴഞ്ചനല്ലെന്നുള്ളതിനോടും നാം തികച്ചും യോജിക്കുന്നു. എന്നാലത് ഒരു നവീന ഗ്രന്ഥമാണോ? അതുമല്ല. പഴഞ്ചനും നവീനവുമല്ലാത്ത അഥവാ പഴയ കാലത്തേക്കും നവീന കാലത്തേക്കും ഒരുപോലെ യുക്തവും പ്രായോഗികവുമായ ഒരു ഗ്രന്ഥമാണത് എന്നുള്ളതാണ് വാസ്തവം. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് ഈ വിഷയകമായി ഇവിടെ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്നാലും ചില സംഗതികൾ ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മാമലക്കത്ത് അയ്മാനുഹും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളവർ എന്ന് അർത്ഥം കൽപ്പിക്കുകയും തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരും വേലക്കാരുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തത് ശരിയല്ല. ഭാഷാ സാഹിത്യത്തിലോ ഖുർആനിലോ അതിന് തെളിവുമില്ല. രണ്ട്, ഫഹും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവർ അതിൽ സമാവകാശികളാകുന്നുവെന്ന് അർത്ഥം കൽപ്പിച്ചതും ആവശ്യം കഴിച്ചു മിച്ചമുള്ള ആഹാരം അത്തരക്കാർക്ക് നൽകണമെന്നാണ് ഇതുമൂലം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചതും ഇവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കയ്യേറ്റമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ഫഹും എന്നതിൻ്റെ സ്ഥാനത്ത് വഹും എന്നായിരുന്നു ഉള്ളതെങ്കിൽ ഈ അർത്ഥവ്യാഖ്യാനം ഒരു വിധത്തിലെങ്കിലും വകവെച്ചു കൊടുക്കാമായിരുന്നു. അറബി ഭാഷയെയും അറബി സാഹിത്യ ശാസ്ത്രങ്ങളെയും കുറിച്ച് സ്വല്പം പരിചയമുള്ളവർക്ക് ഈ സംഗതി വേഗത്തിൽ മനസ്സിലാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിശദീകരണം ആവശ്യമായി വന്നേക്കും. അതിനിവിടെ സൗകര്യം പോരതാനും. ഖുർആൻ അവതരിച്ച് 14 നൂറ്റാണ്ടുകൾ പിന്നിടുന്നതുവരെ ഒരു പണ്ഡിതനും ഒരു വ്യാഖ്യാതാവിനും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു പുതിയ അർത്ഥകൽപ്പനയാണ് ഇവർ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർക്ക് വാസ്തവം ഗ്രഹിക്കുവാൻ മതിയായ ഒരു തെളിവാണല്ലോ. 3, പുതുതായി രംഗപ്രവേശം ചെയ്യുന്നതും ജനമധ്യേ പ്രചാരമുള്ളതുമായ നവീനാശയങ്ങൾക്ക് ഖുർആന്റെ അംഗീകാരമുണ്ടെന്നും ഖുർആൻ മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വരുത്തുന്നതിൽ ചില ആധുനിക പണ്ഡിതന്മാർ സത്യദീക്ഷയില്ലാത്ത വിധം അമിതമായ താല്പര്യം കാണിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കാറൽ മാർക്സിൻ്റെ സ്ഥിതി സമത്വവാദ അഥവാ സോഷ്യലിസത്തിന് ഒപ്പിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രമവും. പ്രത്യക്ഷത്തിൽ ഇത് ഖുർആന്റെ ഒരു മഹത്വമാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് തരംതാഴ്ത്തലും അതിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ വികൃതമാക്കലുമാകുന്നു. കാറൽ മാർക്സിൻ്റെ സാമ്പത്തിക സിദ്ധാന്തവും ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തവും തമ്മിൽ ഏതെങ്കിലും ചില വിശദാംശങ്ങളിൽ യോജിപ്പുണ്ടായേക്കാമെന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി രണ്ടും പരസ്പരം യോജിക്കുകയില്ലെന്നുള്ളതാണ് യഥാർത്ഥം. 4, ഇവരുടെ വ്യാഖ്യാനപ്രകാരം ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം വേലക്കാർ, ജോലിക്കാർ മുതലായവർക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അവരുടെ ആഹാരം എന്നർത്ഥമായ റിസ്ഖുഹും എന്ന വാക്കിന് അവരുടെ കയ്യിലുള്ള ആഹാരം എന്നാണ് ഇവർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. വ്യാഖ്യാന വേളയിലാകട്ടെ അവരുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനെ മാർക്സിസത്തോട് യോജിപ്പിക്കുവാനുള്ള സൗകര്യാർത്ഥമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആഹാരം എന്ന് അള്ളാഹു പറഞ്ഞതിനെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാക്കുവാൻ എന്താണ് ന്യായം? 5, ഈ വചനത്തിൻ്റെ ആശയം നാം മുകളിൽ വിവരിച്ച പോലെയാണെന്നും ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനം ശരിയല്ലെന്നും കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന മറ്റൊരു വചനം നോക്കുക. ളറബലക്കും മസലം മിൻ അംഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനക്കും മിൻ ശുറകാ അഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫൂനഹും കഖീഫതികും അംഫുസക്കും കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യഖിലൂൻ. ഈ വചനത്തിന് അതേ ആളുകൾ തന്നെ കൽപ്പിച്ച അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ എടുത്തു കാണിക്കുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ വല്ല പങ്കാളികളും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അതിൽ സമാവകാശികളായിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ആളുകളെ ഭയപ്പെടും പോലെ അവരെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത്. സൂറത്തു റൂം, വചനം 28. ഇതിൽ മാമലക്കത്ത് അയ്മാനുഹും എന്ന വാക്കിന് നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൽപ്പിച്ചത് ഒഴിവാക്കിയാൽ ഈ വചനത്തിൻ്റെ ആശയം ശരിയായ രൂപത്തിൽ തന്നെ ഇവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഫഅൻതും ഫീഹി സവാഉൻ
എന്ന വാക്കിന് വാസ്തവത്തിൽ അവരതിൽ സമാവകാശം

0: ശികളാണ് എന്ന് ഇവരും ഇവിടെ അർത്ഥമാക്കുന്നില്ല താനും. അപ്പോൾ സൂറത്ത് റൂമിൽ അതിന് ശരിക്ക് അർത്ഥം കൽപ്പിക്കുന്ന ഇവർ ഈ വചനത്തിൽ ആ വാക്കിന് ഇങ്ങനെ ഒരു പുതിയ അർത്ഥം കൽപ്പിച്ചുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മെല്ലാവരെയും സൽബുദ്ധിയും സത്യം സ്വീകരിക്കുവാനുള്ള സന്മനസ്സും നൽകപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹ്ലിലെ 70-71 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17-19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
3: വചനം 17.
4: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫശാലത്ത്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽ ബാത്തില, അയഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാലപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അതു പോകും, നശിക്കുന്നു. ജുഫാഅൻ, പുറന്തള്ളായി. വഅമ്മാ മാ യൻഫഉ, എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ. അന്നാസ, മനുഷ്യർക്ക്. ഫയം കുസു, അതു താമസിക്കുന്നു, തങ്ങുന്നു. ഫിൽ അർദി, ഭൂമിയിൽ. കദാലിക, അപ്രകാരം. യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു. അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: الناس فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അല്ലാഹു ആകാശത്തു നിന്നും മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായി.

0: ആയിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അല്ലാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അല്ലാഹു ഉപമകളെ വിവരിക്കുന്നു.
1: അല്ലാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും കിടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ നിധിയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും ഒടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
2: വചനം 18.
0: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. ജമീഅൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു,

0: അതോടുകൂടി അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും, മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി അതിനെ, അതുകൊണ്ട് ഉലായിക അക്കൂട്ടർ, ലഹും അവർക്കുണ്ടായിരിക്കും, അവർക്കത്രേ സൂ ഉൽ ഹിസാബ് മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ എത്രയോ ചീത്തയും, വളരെ ചീത്തയും. അൽമിഹാദ്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 451-ാമത്തെ പേജ്, പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِّن لَّدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِّمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബസൻ ഷദീദ, ബസൻ ഷദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ഷദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്.
1: മുഅ്മിനീന, അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്,
0: ജീമിനെ ഖൽഖല ചെയ്യണം.
1: അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിഷ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിഷ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. هو الله الذي لا إله إلا هو هو الله الذي هو الله.
0: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അള്ളാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഹറജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹിഷ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാല്ലാഹ്.
3: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദി. ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹു എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ. ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക. വശ്ശഹാദ.
4: ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാൻ, ഹുവ
0: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹുവ.
4: ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ അർ റഹീം.
0: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
4: അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം
0: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
0: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു അൽ മലികു
0: അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല അൽ മലിക്.
3: അൽ മലിക്കുൽ ഖുദ്ദൂസ്
0: ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
3: അൽ ഖുദ്ദൂസുസ് സലാം, السلام المؤمن السلام المؤمن المؤمن المؤمن المهيمن المؤمن مؤمن ألا المؤمن ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു, മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ ഹംസ, അൽ ബാരിഉ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹുലഹു, യുസബ്ബിഹുലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹുലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: من المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ. സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. സ്വാദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 19 മുതൽ 31 വരെ വചനങ്ങൾ പാരായണം ഹൈതമൽ ജദാനി.
4: أعوذ بالله من الشيطان الرجيم
5: ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറ അഫ്സാബ് സൂറ സബഅ് പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.

0: قبل إنهم كانوا في شك مريب.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറ അഹ്സാബ്, സൂറ സബർ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
4: വചനം 17.
5: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫസാലത്ത്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും, കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽ ഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽ ബാത്തില, ആ യഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാൽ അപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അതു പോകും, നശിക്കുന്നു. ജുഫാൻ, പുറംതള്ളായി. വഅമ്മാ മാ യൻഫഉ, എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ. അന്നാസ, മനുഷ്യർക്ക്. ഫയം കുസു, അതു താമസിക്കുന്നു, തങ്ങുന്നു. ഫിൽ അർദ്, ഭൂമിയിൽ. കദാലിക, അപ്രകാരം. യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു. അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അല്ലാഹു ആകാശത്തു നിന്നും മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ചു വെള്ളം ഒഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അല്ലാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അല്ലാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അല്ലാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽ ബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും ഇടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ വിദ്യയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസ അൽ അശ്ഇരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അതുവല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അല്ലാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും കുടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
0: വചനം 18.
1: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. ജമീഅൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു, അതോടുകൂടി. ലഫ്തദൗ, അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും. മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി, അതിനെ. അതുകൊണ്ട്. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ടായിരിക്കും. അവർക്കത്രേ. സൂ ഉൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും, അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം. ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ, എത്രയോ ചീത്തയും, വളരെ ചീത്തയും. അൽമിഹാദ്, തൊട്ടിൽ.

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേതസ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിനു പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവനറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമാ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയേ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധന തുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്നർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.

0: جهنم وبئس المصير. الله أكبر
1: الله أكبر.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തഹരീമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

آمين. ألم نشرح لك صدرك؟

അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു

0: أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഷ്റഹും സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസയിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ടി കെ നിഷാദ് സലഫി അവതരിപ്പിക്കുന്നത്.
3: وَمَنْ تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ قُلْ يُحْيِيهَا الَّذِي أَنشَأَهَا أَوَّلَ مَرَّةٍ وَهُوَ بِكُلِّ خَلْقٍ عَلِيمٌ
4: സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൻ്റെ 77 വരെയുള്ള ആയത്തുകളാണ് ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് 77-ാമത്തെ ആയത്ത്. വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഭ്രൂണത്തിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷേ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവായിരുന്നിട്ടും അതിൽ നിന്ന് ഭൂമിലോകത്ത് കാണുന്നതിൽ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ മനുഷ്യനെന്ന സൃഷ്ടിയെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. ആ മനുഷ്യൻ ആ റബ്ബിനോട് തന്നെ അള്ളാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലും റബ്ബിനോട് തർക്കിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായ റബ്ബിനോട് തർക്കിക്കുമ്പോൾ നിന്നെ എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 77-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ രണ്ടായത്തുകളിൽ കടന്നു വരുന്നു. മസലം വനസിയ ഖൽഖ, അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട്. 78-ാമത്തെ ആയത്തിൽ വദറബലനാ മസലം വനസിയ ഖൽഖ മസലൻ എന്ന് തൻവീനിനെ വ്യക്തമാക്കാതെ അതിനുശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അവിടെയും അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. മൈ യുഹയിൽ ഇളാമ വഹിയ റമീം. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ ഖുൽ യുഹയിഹല്ലദീ അൻശഅഹ ഖുൽ യുഹയിഹല്ലദീ അൻശഅഹ അൻശഅഹ എന്ന് അനൂന് അങ്ങനെ വ്യക്തമായി ഓതാൻ പാടില്ല, മറിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അൻശഅഹ, അതിനുശേഷം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖൽഖിൻ എന്നതിലെ തൻവീനിനെ വ്യക്തമായി പാരായണം ചെയ്യണം. അതിനുശേഷം വരുന്നത് ഐനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖൽഖിൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ നന്നായി ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ഖുർആനത്തിനെ ക്രമീകരിക്കണമെന്നും സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അതിൻ്റെ ആശയം നമുക്കൊന്ന് പരിശോധിക്കാം. വദറബലനാ മസല, ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വദറബലനാ മസലൻ, അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്, നമ്മോടവൻ ഒരു ഉദാഹരണം, ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. താൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഉദാഹരണം എടുത്തുകാട്ടി അള്ളാഹുവോട് തർക്കിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. വറബ മസലൻ എന്നതാണ് ഉദാഹരിച്ചു, ഉപമ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം. വറബലന മസല, അവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് ഒരു ഉപമ പറയുന്നു, ഉദാഹരണമെടുത്തു കാണിക്കുന്നു. വ നസിയ, അവൻ മറന്നുകൊണ്ട്. ഖൽഖഹു, അവൻ്റെ ഖൽഖിനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ, സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അയാൾ പറയുന്ന ഉദാഹരണം? കാല, അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. മൻ, ആരാണ്? യുഹയി, ജീവിപ്പിക്കുക, ജീവൻ നൽകുക. ആരാണ് ജീവൻ നൽകുക? അൽ ഇളാമ, ഇളാം, അളമ, ഇളാം എന്ന് പറഞ്ഞാൽ എല്ല്, എല്ലുകൾ, ഇളാം, എല്ലുകൾ. വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ, നുരുമ്പിച്ചതായിട്ടുള്ള, ദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലുകളെ ഇനിയും ആരാണ് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ചില തഫ്സീറുകളിലൊക്കെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് എല്ലുകൾ പൊടിച്ച് അവയെ ധൂളികളാക്കി പറത്തിക്കളഞ്ഞു, എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഈ പൊടി പൊടിയായി തീർന്ന എല്ലുകളെ ആരാണ് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക? പരലോകം എന്ന ആശയം മനുഷ്യരാശിയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യത്തെ നേരിട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പരലോകത്തെ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം വരാനുണ്ട്, മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു എന്ന് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അവർ നേരിട്ടിരുന്നൊരു ചോദ്യമാണിത്. മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം, മനുഷ്യ ശരീരം ചിതലറിച്ചു കഴിഞ്ഞതിനു ശേഷം, കറുത്ത ചളിമണ്ണായി പോയി കഴിഞ്ഞതിന് ശേഷം, എല്ലുകളെല്ലാം നുരുമ്പിച്ച് ദ്രവിച്ച് കണ്ടെടുക്കപ്പെടാനാവാത്ത ഒരവസ്ഥാവിശേഷത്തിലെത്തിയതിനു ശേഷവും ഒരിക്കൽ കൂടി മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുമെന്നോ, ഒരിക്കൽ കൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്നോ സൂറത്തു ഖാഫിലെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്ത്, വഖാലു ഇദാ ളലൽനാ ഫിൽ അർദ് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ. വഖാലു, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, ഇദാ ളലൽനാ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷവും, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിപ്പുണ്ടെന്നാണോ പറയുന്നത്? ബൽഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തു ഖാഫിലെ 3-ാമത്തെ ആയത്ത്, ഇദാ മിത്സ്നാ വകുന്നാ തുറാബ ദാലിക റജ്ഉ ബഈദ്. ഇദാ മിത്സ്നാ, ഞങ്ങൾ മരിച്ചത് കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ, എന്നിട്ട് ഞങ്ങൾ മണ്ണായി പോയതിന് ശേഷം പിന്നെയും ഒരു മടക്കമുണ്ടെന്നാണോ പറയുന്നത്? ദാലിക റജ്ഉ ബഈദ്, ആ മടക്കം എത്ര വിദൂരമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്, നടക്കാത്ത ഒരു സംഗതിയാണത്. സൂറത്ത് നാസിഅത്തിലെ ആയത്തുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അഇന്നാ യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, ഞങ്ങൾ കുഴികളിൽ അടക്കപ്പെട്ടതിന് ശേഷം വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? അഇദാ കുന്നാ ഇലാമൻ നഖിറ, ദ്രവിച്ചുപോയ എല്ലുകളായി തീർന്നതിന് ശേഷവും, ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ അതൊരു നഷ്ടകരമായ തിരിച്ചുവരവ് തന്നെയാകുമല്ലോ. കുഴികളിൽ അടക്കപ്പെട്ട് എല്ലുകൾ നുരുമ്പിച്ചതിന് ശേഷം ഇനിയും ഒരു തിരിച്ചുവരവുണ്ടെന്നോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ എന്ന് പ്രവാചകന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ആളുകൾ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. അതിന് പലവിധ ഉദാഹരണങ്ങളും അവർ നിരത്തിവച്ചിരുന്നു, പലവിധ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. എല്ലുകൾ ദ്രവിച്ചു പോയതിന് ശേഷവും ഞങ്ങൾ മടങ്ങി വരുമെന്നാണോ? അതിനെ ആരാണ്, ഒരിക്കൽ കൂടി ആർക്കാണ് അവയെ പുനർജീവിപ്പിക്കുവാൻ സാധിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ വിശദമായി പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും സുദീർഘമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് ഇതേ സൂറത്തിൽ മറ്റൊരു ഭാഗത്ത് സംസാരിച്ചത് ഓർക്കുന്നുണ്ടാകും, നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ പരലോകത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പരലോകം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യയുക്തിയോട് അള്ളാഹു സംസാരിക്കുന്നു. ആളുകൾക്ക് ചെറുതായൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പലവിധ ഉദാഹരണങ്ങളും അള്ളാഹു വിശദീകരിക്കുന്നു. ആ കൂട്ടത്തിൽ രണ്ട് മഹാന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 259-260 ആയത്തുകൾ, 259-ാമത്തെ ആയത്ത്, ഔക്കല്ലദി മറ അല ഖറിയത്തിൻ വഹുവ ഖാവിയതുൻ അല ഉറൂശിഹ ഖാല അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ ഫഅമാതഹു അല്ലാഹു 100 ആമിൻ സുമ്മ ബഅസ ഖാല കം ലബിസ്ത് ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം ഖാല ബൽ ലബിസ്ത 100 ആം فانظر الى طعامك وشرابك لم يتسنه وانظر الى حمارك ولنجعلك ايه للناس وانظر الى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال اعلم ان الله على كل شيء قدير.
5: ഒരാൾ ഫലസ്തീനിൻ്റെ പട്ടണത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ തകർന്നതിന് ശേഷം, നശിച്ചതിന് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഒരിക്കൽ കൂടി ഇതിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അള്ളാഹു ചെയ്തത്? ഫഅമാതഹുല്ലാഹു മിഅത്ത ആമിൻ സുമ്മ ബഅസഹു, അയാളെ അള്ളാഹു 100 വർഷത്തേക്ക് മരിപ്പിച്ചു, അയാൾക്ക് മരണം നൽകി. മഹാനായ അസീർ അലൈഹിസ്സലാമാണ് ബനു ഇസ്രായേലുകാരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണെന്നും അല്ലെന്നും ചില അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള അസീർ എന്ന മഹാനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖതാദയെ പോലെയുള്ള ഹസനുൽ ബസറിയെ പോലെയുള്ള ആളുകളൊക്കെ ഉസൈറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഹബുനു മുഹബ് മുനബിഹിനെ പോലെയുള്ള ചില ആളുകൾ മറ്റു ചില വ്യക്തികളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും പരലോകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അള്ളാഹു അയാളെ മരിപ്പിച്ചു 100 വർഷത്തേക്ക്, എന്നിട്ട് ജീവിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, കം ലബിസ്ത, എത്ര കാലമാണ് നീ ഇവിടെ ഇങ്ങനെ മരിച്ചു കടന്നത്? കാല ലബിസ്തു യൗമൻ ഔ ബഅ്ദയൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം, കുറച്ചു സമയമാണ് ഞാൻ മരിച്ചു കിടന്നത്. ഖാല ബൽ ലബിസ്ത മിഅത ആം, അല്ല 100 കൊല്ലം നിന്നെ ഞാൻ മരിപ്പിച്ചു കിടത്തി. ഫൻദുറ ഇലാ തുആമിക വശറാബിക ലം യതസന്ന, നിന്റെ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്ക്, അവയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ വൻദുറ ഇലാ ഹിമാരിക വലിനജഅലക ആയത ലിന്നാസ്, നിന്നെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടി നിന്റെ കഴുതയിലേക്ക് നോക്ക്. അയാളുടെ കൂടെയുണ്ടായിരുന്ന കഴുത 100 വർഷം ചത്തുകടന്നാൽ എന്താണ് സംഭവിക്കുക? മണ്ണോട് ചേർന്ന് എല്ലാം നുരുമ്പിച്ച് ചിതലരിച്ച് മണ്ണായി തീർന്നിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലുകളെ പുനഃസംഘടിപ്പിച്ച് എല്ലുകൾക്ക് മാംസവും തൊലിയും നൽകി അതിൻ്റെ പഴയ രൂപത്തിലേക്ക് പിന്നെ രൂപപ്പെടുത്തി പഴയ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. അത് കാണുമ്പോൾ, കൺമുന്നിൽ അത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലം, എനിക്കറിയാം, അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആര് നമ്മുടെ വിശ്വാസത്തിനകത്ത് വിഷം ചേർക്കാൻ വന്നാലും അത് വികലമാക്കാനുള്ള, പുതിയതെന്ന് നൂതനമെന്ന് തോന്നുന്ന, യുക്തിപരമെന്ന് തോന്നുന്ന, എന്നാൽ യുക്തിശൂന്യമായ എല്ലാ കാലഘട്ടത്തിലും പരലോക വിശ്വാസത്തിനെതിരായി ചിന്തിക്കുന്നവർ വിശദീകരിക്കാറുള്ള ഏതെങ്കിലും ചില വാദങ്ങളും ആശയങ്ങളും ഒക്കെയായി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഉറച്ച വിശ്വാസം അതാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല വാചകം ആവർത്തിച്ചു പറയുന്നത്? 260-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അള്ളാഹുവെ എനിക്കു കാണിച്ചു തരണം, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിമെ നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഉണ്ട്, പക്ഷേ എൻ്റെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാൻ, ഒരു തുമഅനീനത്തിനു വേണ്ടി. ഖാല ഫഖുദ് അർബഅത മിന അത്തൈർ ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ, ഒരു 4 പക്ഷികളെ നീ പിടിച്ചു കൊണ്ടുവരിക, 4 പറവകളെ പിടിക്കുക, ആ പക്ഷികളെ കഷ്ണങ്ങളാക്കി നിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലകളിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും ഓരോ ഭാഗങ്ങളും കൊണ്ടുപോയി വെക്കുക. സുമ്മതുഅഹുന്നയ്യാ, നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് വേഗത്തിൽ പറന്നു വരും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അവ രണ്ട് ആളുകൾ എങ്ങനെയാണ്, അതൊരു സംശയത്തിൻ്റെയോ നിഫാഖിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല. മറിച്ച് മനസ്സിനൊരു ഫലം കിട്ടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന ഒരാകാംക്ഷയുടെ ഒരു തുമഅ്നീനത്തിനു വേണ്ടി ആളുകൾ ചോദിക്കുമ്പോൾ രണ്ട് മഹാന്മാർ അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് എല്ലാ നുരുമ്പിച്ചുപോയ എല്ലുകളെ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഈ ആയത്തിനു ശേഷം എങ്ങനെയാണ് റബ്ബ് മറുപടി പറയുന്നത്? 79-ാമത്തെ ആയത്ത് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. ഖുൽ, നബിയെ പറയുക. എന്താണ് ചോദ്യം? മൻ യുഹയ്യിൽ ഇലാഹമ വഹിയ റമീം, ദ്രവിച്ചുപോയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? മറുപടി എന്താ? ഖുൽ, നബിയെ പറഞ്ഞുകൊടുക്കൂ. യുഹയ്യിഹ, അവയെ ജീവിപ്പിക്കും. അല്ലദീ അൻഷഅഹ, ആരാണോ അതിനെ ഉണ്ടാക്കിയത്, അവൻ. അവലമറ ആദ്യ സമയത്ത്, ഒന്നാമത്തെ പ്രാവശ്യം. ഖുൽ, പറയുക. യുഹയ്യി, ഹയാത്താക്കും ജീവിപ്പിക്കും. അല്ലദീ, ഒരുത്തൻ. അൻഷഅ, ഉണ്ടാക്കി നിർമ്മിച്ചു. ഹാ, അതിനെ, ആ എല്ലിനെ, ആരാണോ ആ ഉണ്ടാക്കിയത്, അവ്വല, ആദ്യം. മറത്തൻ, പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത്, അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ, അവൻ. ബിക്കുല്ലിഹൽക്കിൻ, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാണ്. സർവജ്ഞാനിയാകുന്നു, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ്റെ എല്ലുകൾ ആരാണോ സംവിധാനിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനക്ക് സുന്ദരമായ രൂപം ആരാണോ നൽകിയത്, ആ റബ്ബ് സുബ്ഹാനഹു വതാല ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കും എന്നാണ് അതിന് നൽകുന്ന വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി. അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുവല്ലോ. അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ വബദ ഖൽഖൽ ഇൻസാന വബദ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ. അല്ലാഹുവാണ് സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കിയവനായ റബ്ബ്. വബദ ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ആരംഭിച്ചു. മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്ന്. ثم جعل نسله من سلالة من ماء مهين. പിന്നെ അവന്റെ തുടർന്നുള്ള പരമ്പരകളെ അല്ലാഹു നിശ്ചയിച്ചത് നിന്ദ്യമായ ഒരു ദ്രാവകത്തിൽ നിന്നാകുന്നു, അതിൻ്റെ സത്തയിൽ നിന്നാകുന്നു. ثم سواه, എന്നിട്ട് അവനെ ചൊവ്വാക്കി, ശരിപ്പെടുത്തി. ونفخ فيه من روحه, അവന്റെ ആത്മാവ്, റൂഹ്, ആ മനുഷ്യ ശരീരത്തിൽ ഊതപ്പെട്ടു. وجعل لكم السمع والابصار والافئده, എന്നിട്ട് അവനെ കേൾവിയും കാഴ്ചകളും അതോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. ഖലീല മാ തഷ്കുറൂൻ, എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് ഒന്നുമില്ലാത്ത, തീരെയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ثم جعل نسله من سلاله من ماء مهين, ഒരുപക്ഷേ കണ്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വളരെ നിസ്സാരമായ, നിന്ദ്യമായ ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ പിന്നീട് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിന്നുപോകുന്നത്. അല്ലേ, അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിന്നു പോരുന്നത്. വളരെ അറപ്പ് തോന്നുന്ന ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ ഒരു ആദ്യഘട്ടം കടന്നുപോയിട്ടുണ്ട്. ثم سواه, എന്നിട്ട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹു വളർത്തിയെടുത്തു, അതിന് ശരിയായ ഒരു രൂപം നൽകി, അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചു, അതിന് കേൾവി നൽകി, അതിന് കാഴ്ച നൽകി, അതിന് ബുദ്ധിശക്തി നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതൊക്കെ നൽകിയതിന് ശേഷവും എന്താണ് മനുഷ്യന്റെ അവസ്ഥ? വഖാലു ഇദാ ലലൽനാ ഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആയിട്ടും, ഒന്നുമില്ലായ്മയിൽ നിന്ന് ബദീഉ സമാവാതി വൽ അർദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അവൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയുടെ, സൃഷ്ടിപ്പിൻ്റെ ഓരോ ഭാഗവും വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇദാ ളലൽനാ ഫിൽ അർലിയ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷവും ഇനിയും ഒരു ജീവിതമോ, ഇനിയും ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നാണോ പറയുന്നത്, ഇനിയും ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമെന്നാണോ പറയുന്നത്, എന്നാണ് നിഷേധിയായ മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് വളരെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുക്കുന്ന മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന, ഏതൊരാൾക്കും ബോധ്യപ്പെടാൻ കഴിയാവുന്ന, നിഷ്പക്ഷമായി റബ്ബിനെ അംഗീകരിക്കുന്ന വിനയമുള്ള ഏതൊരടിമക്കും വളരെ വേഗത്തിൽ ബോധ്യപ്പെടാൻ കഴിയാവുന്ന സുന്ദരമായ ഒരു ഉദാഹരണമാണ് മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അയ്യുസ്റക സുധ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്. അലം മിക്കുനുത്ഫതം മിം മനിയ്യുംന, സ്കലിക്കപ്പെടുന്നൊരിന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണം മാത്രമായിരുന്നില്ലേ അവൻ. സുമ്മക്കാന അലഖതം ഫഖലഖ ഫസവ, പിന്നീടൊരു രക്തക്കട്ടയായി, പിന്നീടതിനെ സൃഷ്ടിച്ചൊരു മനുഷ്യരൂപം നല്ല രൂപത്തിൽ അവനെ ശരിപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വല്ലുൻസ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചു പോയവനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്കലിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണത്തിൽ നിന്ന് ആണും പെണ്ണുമായി സുന്ദരമായ രൂപങ്ങളിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കിയെടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, ഒരിക്കൽ കൂടി മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനല്ലയോ എന്നാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വദറബ ലനാ മസല, അവൻ നമുക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്, ഉപം പറയുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഖാല, അവൻ ചോദിക്കുന്നു, അവൻ പറയുന്നു, മൻ, ആരാണ്. യുഹയ്യൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുക. വഹിയ റമീം, അവ ദ്രവിച്ചു പോയതിനു ശേഷം, അവ ദ്രവിച്ചതായിരിക്കെ, നുരുമ്പിയതായിരിക്കെ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക. ഖുൽ, നബിയെ പറയുക, യുഹയ്യീഹ അല്ലദി അൻശഅഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അല്ലാഹു അവൻ എല്ലാ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ആഴത്തിൽ നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവും അല്ലാത്തതുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും പരലോക ജീവിതത്തിൽ വിജയം വരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
6: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത, ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന 2-ാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ 2 ആയത്തുകൾ ഒന്നുകൂടി ഓതാം.
5: ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറു

0: അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹ്ർ. തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു, മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടു മീം എടുത്ത് വന്നു, പിന്നെ മറ്റത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി ആ രണ്ടും നല്ല മണിക്കണം, ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാർ ഹത്താമത്തുറയിൽ ഫജർ. മീം ശദ്ദുള്ളത് നല്ലോണം മണിക്കണം. ബിഹിം ഏ ആ

0: مطلع مط مطلع نوري سلام
1: سلام هي حتى مطلع الفجر.
0: سلام هي حتى هي هايم بين مدد حا بين مط طعيان مطلع الفجر.
1: سلام هي حتى مطلع الفجر.
0: أيوة أبو സൂറൽ ഖദർ കഴിഞ്ഞു. അതിൽ ആറായത്തേയുള്ളൂ. സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്. 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സൂറത്തുൽ അലഖാണ്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: Peace Radio. Tune to reality.
2: Peace Quran Radio Kids Time. കുഞ്ഞുനാളിലെ ലോകപ്രശസ്തരായി മാറിയ ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് സഊദിൻ്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തുൽ ഹുമസ എന്നീ അധ്യായങ്ങളാണ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. അഹമ്മദ് സഅൂദിന്റെ ശബ്ദത്തിൽ സൂറത്തു ആദിയാത്ത്, സൂറത്തുൽ ഖാരിഅ, സൂറത്തു തകാസുർ, സൂറത്തു ഹുമസ എന്നീ അധ്യായങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.

പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും ഓരോ ദിവസങ്ങളിലും കേൾക്കുവാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഖുർആനിലെ 17 ജുസ് മുഴുവനായും നാം കേൾക്കുന്നു. പാരായണം ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 17 ജുസ് പൂർണ്ണമായും നാം കേട്ടുകഴിഞ്ഞു. ഹാഫിദ് സലാഹ് അൽ ഹാഷിമിന്റെ ശബ്ദത്തിൽ
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ സഅദി, പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ലാ രചിച്ച തൈസീറുൽ കരീം റഹ്മാൻ എന്ന തഫ്സീറു സഅദിയിൽ നിന്നും സൂറത്തു തക്കാസുറിന്റെ വിശദീകരണം മലയാള ആശയവിവർത്തനം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 102 അധ്യായം സൂറത്തു തക്കാസുർ, അതിൻ്റെ അർത്ഥവും പാരായണവും വിശദീകരണവുമൊക്കെയാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി സൂറത്തു തക്കാസുറിൻ്റെ മുഴുവൻ പാരായണം നമുക്ക് ഒന്ന് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, സൂറത്തു തക്കാസുറിന്റെ മുഴുവൻ പാരായണമാണ്. വളരെ ഭംഗിയോടുകൂടെയുള്ള പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കുന്നത് ഈ സൂറത്തിന്റെ ഓരോ വാക്കൃത്തങ്ങളാണ്, ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അൽഹാകുമു തക്കാസുർ, അൽഹാകും നിങ്ങളെ അശ്രദ്ധയിലാക്കി മെനക്കെടുത്തിയിരിക്കുന്നു. അത്തക്കാസുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും. അൽ മഖാബിർ, ഖബർ അഥവാ സ്മശാനങ്ങളെ. കല്ല, വേണ്ട, അങ്ങനെയല്ല, അതല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ അറിവ്. ലതറവുന്ന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, ജ്വലിക്കുന്ന നരകം. സുമ്മ ലതറവുന്നഹ, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി. സുമ്മ ലതുസ്അലുന്ന, പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളുടെ മുഴുവൻ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കേൾക്കാം.
1: പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ശവകുടീരങ്ങൾ
2: സന്ദർശിക്കുന്നതുവരേക്കും.
1: നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ
2: അറിഞ്ഞുകൊള്ളും.
1: നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും.

0: പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
1: മാഷാല്ലാ, ഇവിടെ സൂറത്തു തക്കാസൂറിന്റെ 102 അധ്യായം, സൂറത്തു തക്കാസൂറിന്റെ അർത്ഥം, ഓരോ ആയത്തുകളുടെയും അർത്ഥം നമ്മൾ മുഴുവനായി കേട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ വിശദീകരണമാണ് ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്.
2: എല്ലാറ്റിനേക്കാളും അള്ളാഹുവോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് അവനിലേക്ക് മടങ്ങുക, അവനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക, മറ്റാരെയും അവനോട് പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നുള്ള അശ്രദ്ധയെ കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതായത്, ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരസ്പരം പെരുമ നടിക്കൽ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന പ്രയോഗത്തിന് പരസ്പരം പെരുമ നടിക്കുന്നവർ എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവരോട് ധനത്തിലോ സന്താനങ്ങളിലോ സഹായികളിലോ സൈന്യത്തിലോ സേവകരിലോ പ്രശസ്തിയിലോ ദുരഭിമാനവും പെരുമയും കാണിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. നിങ്ങളുടെ അശ്രദ്ധയും വിനോദവും തിരക്കുകളും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും അപ്പോൾ ആ മൂടി നിങ്ങളിൽ നിന്ന് നീങ്ങുന്ന പക്ഷം വീണ്ടും ഒരു തുടക്കം അസാധ്യമായിരിക്കും. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരെ എന്നതിൽ സന്ദർശിക്കുന്നവർ എന്ന് പ്രയോഗിക്കുകയും സ്ഥിരവാസികൾ എന്ന് പറയാതിരിക്കുകയും ചെയ്തതിലൂടെ ബർസഖീ ജീവിതം പരലോകത്തേക്കുള്ള പ്രവേശന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. നശിക്കാത്തതും എന്നെന്നും ശേഷിക്കുന്നതുമായ ലോകത്ത് പുനരുദ്ധരിക്കപ്പെടുകയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്നും അറിയിക്കുന്നു. അതിനാൽ അവരെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, നിസ്സംശയം എഴുന്നേൽപ്പു നാളിൽ ഉറപ്പായും നിങ്ങൾ എത്തുകയും അള്ളാഹു സത്യനിഷേധികൾക്ക് തയ്യാറാക്കിയ നരകം നിങ്ങൾ നേരിൽ കാണുകയും ചെയ്യും. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. ഇതേ ആശയം മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വറ അൽ മുജിരിമൂനന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹ മസ്രിഫ. കുറ്റവാളികൾ നരകം നേരിൽ കാണും, അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹഫ് 53. പിന്നീട് ആ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത്, ഇഹലോകത്ത് നിങ്ങൾ അനുഭവിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങൾ അതിന് നന്ദി കാണിച്ചുവോ, അതിൽ അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചുവോ, ആ അനുഗ്രഹങ്ങളെ തെറ്റിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തുവോ എങ്കിൽ നിങ്ങൾക്കവൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. മറിച്ച് നിങ്ങളതിൽ വഞ്ചിതരാവുകയും വേണ്ട രൂപത്തിൽ നന്ദി ചെയ്യാതിരിക്കുകയും തെറ്റു ചെയ്യാൻ അതുപയോഗിക്കുകയും കൂടി ചെയ്തുവെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും. അള്ളാഹു പറയുന്നു, വയോമയുറലുല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കുമുദ്ദുനിയ വസ്തംതഅതും ബിഹാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. സത്യനിഷേധികൾ നരകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവ കൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു. സൂറത്തു അൽ അഹ്ഖാഫ് 20 വചനം.
1: മാഷാല്ലാ, സൂറത്തു അത്തക്കാസുർ 102 അധ്യായം, സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി ഇതേ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇതേ പേരിൽ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീറു സഅദി, സൂറത്തു തക്കാസുർ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ കാര്യ വാദിയ അലി യമാനി.
5: أعوذ بالله من الشيطان الرجيم.